ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:21. ഇന്ന് ശകവർഷം 1948, വൈശാഖം 18, കൊല്ലവർഷം 1201, മേടം 25, 2026 മെയ് 8 വെള്ളിയാഴ്ച. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി അഷ്റഫ്.
1: മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന അതിദുഷ്ടമായ ഒരു മാലിന്യമാണ് അഹങ്കാരം. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഭാവം കൊണ്ടും രൂപം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നീ നിന്റേതെന്ന് കരുതുന്നതൊക്കെയും നിന്റേത് മാത്രമല്ലെന്ന് തിരിച്ചറിയും വരെ നീ അഹങ്കരിച്ചുകൊണ്ടിരിക്കും എന്ന പഴമൊഴി എത്ര അർത്ഥവത്താണ്! അഹങ്കരിക്കാൻ മാത്രം നമ്മിലെന്തുണ്ട്! സ്വന്തം മുഖം പോലും നേരിൽ കാണാൻ കഴിയാത്തവൻ, എവിടെ എപ്പോൾ ആരുടെ കുഞ്ഞായി ജനിക്കണമെന്നുപോലും തീരുമാനമെടുക്കാൻ കഴിയാത്തവൻ. നിസാരമെന്ന് തോന്നുന്ന ഒരു ബീജകണത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം. നമ്മുടെ ജനനത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. പിറന്നു വീണപ്പോൾ താമസിക്കാനുള്ള ഭൂമിയും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും നാം ഒരുക്കിവച്ചതായിരുന്നില്ല. ജീവിതത്തിന്റെ തുടക്കം പോലെ തന്നെ അതിന്റെ ഒടുക്കവും. എന്നു മരിക്കും, എവിടെ വെച്ച് മരിക്കും, ഇതൊന്നും മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. അഹങ്കാരത്തിന്റെ എല്ലാ ഭാണ്ഡക്കെട്ടുകളും ഇറക്കിവെച്ച് സകല സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യൻ മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നു. തുടക്കവും ഒടുക്കവും മണ്ണിൽ നിന്ന് തന്നെ. തന്നെക്കുറിച്ച് തനിക്കുള്ള അമിതമായ ബോധം, ഞാൻ എന്ന ഭാവം, ഞാൻ എന്തൊക്കെയോ ആണെന്ന ധാരണ, ഇതെല്ലാം മാറിയേ തീരൂ. ഈ ലോകത്ത് നമുക്ക് ലഭിച്ചതെല്ലാം ദൈവാനുഗ്രഹമാണ്. ഇനി ലഭിക്കാനുള്ളതും അതുതന്നെ. അത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. ഈ തിരിച്ചറിവ് നാം നേടിയെടുക്കണം. ഒരു പഴങ്കഥയുണ്ട്. 3 അംഗങ്ങളുള്ള ഒരു ദരിദ്ര കുടുംബം. ഭാര്യയും ഭർത്താവും മകളും. അല്ലലും അലട്ടലുമില്ലാത്ത ജീവിതം. ലഭിച്ചതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചുപോരുന്ന അവർക്ക് ഓരോരുത്തർക്കും ഓരോ വരം ലഭിച്ചു. അവരുടെ ഓരോ പ്രാർത്ഥനാവീതം സ്വീകരിക്കപ്പെടുമെന്ന്. ഭാര്യ പ്രാർത്ഥിച്ചത്, ഞാൻ ലോകത്തിലെ അതീവ സുന്ദരിയാവണം. അപ്രകാരം തന്നെ അവൾ അതീവ സുന്ദരിയായി. അതോടെ അഹങ്കാരം വാനോളം ഉയർന്നു. ഭർത്താവിനോട് കടുത്ത പുച്ഛം. അവൾ വിവാഹമോചനം ആവശ്യപ്പെട്ടു. ഭർത്താവിന് കോപം വന്നു. അയാൾ

0: ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഭാര്യ തനി വിരൂപിണിയാവട്ടെ. അവൾ വിരൂപിണിയായി മാറി. ഇതുകണ്ട് മകൾക്ക് മാതാവിനോട് സഹതാപം തോന്നി. അവൾ പ്രാർത്ഥിച്ചു: എന്റെ മാതാവ് ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിലാവട്ടെ. അങ്ങനെ ആ കുടുംബം പൂർവാവസ്ഥയിലായി. തങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യം അഹങ്കാരത്താൽ അവർ തന്നെ നഷ്ടപ്പെടുത്തി. അഹങ്കാരത്താൽ തന്റെ സഹോദരൻ ഹാബീലിനെ വധിച്ച കാബീലിന് സഹോദരന്റെ മൃതശരീരം മറവു ചെയ്യേണ്ടതെങ്ങനെയെന്ന് അറിയില്ല. ഒരു കാക്ക മണ്ണിൽ കുഴിയുണ്ടാക്കുന്നത് കണ്ടുകൊണ്ടാണ് മൃതദേഹം മറവു ചെയ്തത്. ഒരു കാക്കയെപ്പോലെ ആവാൻ കഴിയാത്തവനാണ് താനെന്ന തിരിച്ചറിവ് അപ്പോഴാണ് അവന് ഉണ്ടായത്. ഞാൻ ഇത്ര ചെയ്തു, അത്ര കൊടുത്തു, ഞാനില്ലായിരുന്നെങ്കിൽ. ഇത്തരം ധാരണകൾ അഹങ്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സമ്പത്തിന്റെയും പദവികളുടെയും സൗകര്യങ്ങളുടെയും പേരിൽ അഹങ്കരിക്കരുത്. അതെല്ലാം താൽക്കാലികം മാത്രമാണ്. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് വീമ്പടിച്ചിരുന്ന എത്രയോ പേർ അതപ്പതിച്ച് പാതാളത്തിലെത്തിപ്പെട്ടത് ചരിത്രത്തിൽ നാം ഏറെ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു: നീ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. നിനക്ക് ഭൂമിയെ പിളർത്താനാവില്ല. പർവ്വതത്തോളം ഉയരാനും സാധ്യമല്ല. അതുപോലെ തന്നെ നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചുകളയരുത്. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചത്തോടെ നടക്കുകയും ചെയ്യരുത്.
1: വി അഷ്റഫ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി കേന്ദ്ര പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഡൽഹി റെയിൽ ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൗകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം മുഖ്യമന്ത്രിയെ വൈകാതെ പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്ടിക്കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 174 വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3rd തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല മുന്നൊരുക്ക യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഡച്ച് യാത്രക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ലക്നൌവിൽ 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗളൂരുവിന് നിശ്ചിത ഓവറിൽ 203 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, വള്ളത്തോളിന്റെ പണ്ടത്തെ പാട്ടുകൾ എന്ന കവിത, ആലാപനം ലത. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മന്ദിരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസെൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസെൻസ് ലിബർട്ടീസ് ആൻഡ് ഫ്ലോർ ഓയിൽ മാർക്കറ്റ് പ്ലസ്. 7:00 ഇന്നത്തെ ഗാനം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഒപ്പം ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറത്തിൽ നഗരമേ നന്ദി. 7:20 ഡോക്ടർ ചങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:25

ബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു പാട്ടുകെട്ടിക്കാലം. 7:35 ശ്രദ്ധ ഈ പരിപാടി സമർപ്പിക്കുന്നത് മുബാറക് ചൊല്ലി. 7:45 സ്റ്റൈൽ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റിഹാബിലിറ്റേഷൻ കോഴിക്കോട് അവതരിപ്പിക്കുന്നു കരിയർ കേസ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ. 8:30 പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ. 8:45 9:02 ചലച്ചിത്ര ഗാനം. 9:15 വി എം എച്ച് ആരോഗ്യ ചാനൽ. 9:30 ഇശൽ മാല. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:00 യുവർ ചോയ്സ്. 12:00 യുവർ ഗ്രീൻ ഡ്യുവൽസ്.

0: പണ്ടത്തെ പാട്ടുകൾ എന്ന വള്ളത്തോൾ കവിതയാണ് നിങ്ങൾ കേട്ടത്, ലത ആലപിച്ചത്.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: ഇനി കെ എസ് രഹന പാടിയ ഗാനം അൽഹംദുലില്ല എന്ന് തുടങ്ങുന്നു.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം

0: മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്
7: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യം ഭീമൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം, KG മേനോന്റെ വരികൾക്ക് AT ഉമ്മറിന്റെ സംഗീതം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കെ സ്മൃതി മധുരത്തിൽ അടുത്തത് ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സബിത ചൗധരിയും പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: 103.6 റിയൽ എഫ്എം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്യർ സ്മൃതി മധുരത്തിൽ അടുത്തത് ലങ്കാദഹനം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. ശ്രീകുമാരൻ പേടൂരികൾക്ക് MS വിശ്വനാഥൻ്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: അന്തപ്പൻ എന്താ ഒരു മൗനം?
3: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
4: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ ഇന്ന് കോഴിക്കോട്

0: ജില്ലയിൽ നടക്കുന്ന ചില പ്രധാന പരിപാടികളിൽ ടൗൺ ഹാളിൽ കോർപ്പറേഷനും ഇഖ്ര തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുട്ടികളിലെ വളർച്ചാ വ്യതിയാനങ്ങൾ കണ്ടെത്താനുള്ള സൗജന്യ ക്യാമ്പ് രാവിലെ 9 മണി മുതൽ. കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള സിനിമാ പ്രദർശനം രാവിലെ 9 മണിക്ക്. മീറ്റ് ദി ഡയറക്ടർ വൈകിട്ട് 6 മണിക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയത്തിൽ അങ്കണത്തിൽ ഖാദി സമ്മർ സ്കൂൾ മേള രാവിലെ 10 മണി മുതൽ. ടൗൺഹാളിൽ മാധവൻ കുന്നത്തറ അനുസ്മരണം പുരസ്കാര സമർപ്പണം ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ വൈകിട്ട് 6 മണിക്ക്. ബാബു ഉരുപ്പുറത്തിൻ്റെ ഏകപാത്ര നാടകം 7 മണിക്ക്. കുറ്റിച്ചിറ മൊയ്തീൻകോയും സംഘവും അവതരിപ്പിക്കുന്ന പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ രാത്രി 8 മണിക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം ഹാളിൽ ശാസ്ത്രവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രഭാഷണം ശാസ്ത്രവേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ അച്യുത് ശങ്കർ എസ് നായർ പങ്കെടുക്കുന്നു. വിഷയം വെളിച്ചം ദുഃഖമാണുണ്ണി. വൈകിട്ട് 3:30.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ആകാശവാണി 103.6 RFM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റു ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
0: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്ടിക്കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കഴകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്ടിക്കഴകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
2: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേശനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
0: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗോഹട്ടിയിലെ ഖനാപാട വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാനം.

സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണ്ണയം ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിന്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി.

വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണയം ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിന്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിതാല വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ 2025 ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനം. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡൽഹി റെയിൽഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൗകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. 40 വർഷം മുമ്പ് ആരംഭിച്ച ഇപ്പോഴത്തെ റിസർവേഷൻ രീതി പലവട്ടം പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഇവ കൂടി ഉൾപ്പെടുത്തി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പുതുക്കിയ റിസർവേഷനാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിൽ റെയിൽവൺ എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച MV ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർനടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ്ഗിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7th class വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്.

കോഴിക്കോട് തളി സംഗീത സഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ എം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന യാത്രാവണ്ടികളിൽ 8-7 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 2.5 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റ് യാത്രാവണ്ടികൾ കൃത്യസമയം പാലിക്കുന്നതേ അറിയിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്നു മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
7: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
8: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഓഹരി വിപണിയിൽ ഇന്നലെ വിപണി വില സൂചികയായ BSE സെൻസെക്സ് 114 കുറഞ്ഞ് 77,844 ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റി 4 കുറഞ്ഞ് 24,326 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം ഇന്നലെ ഗ്രാമിന് 14,025 ഒരു പവന് 112,200 തങ്കം 10 150,500 വെള്ളി കിലോയ്ക്ക് 261,500 വെളിച്ചെണ്ണ കിൻഡലിന് 25,800 കൊപ്ര എടുത്തപടി 14,900 കുരുമുളക് നാടൻ 66,000 ചേട്ടൻ 67,500 കുരുമുളക് വയനാടൻ 68,500 എന്നിങ്ങനെയാണ് വിപണിയിലെ വില നിലവാരങ്ങൾ.
8: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: വലിയ വിലക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
10: അന്തപ്പ എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
11: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
12: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
11: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
13: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
14: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന

0: ഇന്നത്തെ ഗാനം.
1: RDX, റോബർട്ട് ഡോണി സേവിയർ എന്ന മലയാള ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് സാം CS ന്റെ ഈണം. പാടിയത് കപിൽ കപിലൻ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.

0: പല്ലുവേദനയ്ക്ക് പരിഹാരം തേടി കോഴിക്കോട്ടെത്തിയ കൊച്ചുകുട്ടി. കോഴിക്കോട് ആകാശവാണിയിൽ സംസ്കൃതം നാടകം അവതരിപ്പിക്കാനെത്തിയ കോളേജ് കുമാരൻ. സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിലേക്ക് അധ്യാപകനായി കടന്നു വന്ന യുവാവ്. ഇങ്ങനെ പല തലങ്ങളിൽ ചേർന്ന് നിൽക്കുകയാണ് കോഴിക്കോട് നഗരം ഡോക്ടർ സി രാജേന്ദ്രനുമായി. കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം മുൻ അധ്യക്ഷനും കാലടി സംസ്കൃത സർവകലാശാലയിലെ അഡ്ജങ്ക്ട് പ്രൊഫസറുമായ ഡോക്ടർ സി രാജേന്ദ്രൻ.
1: കോഴിക്കോട് നഗരം എനിക്ക് കുട്ടിക്കാലം മുതലേ എൻ്റെ മനസ്സിൽ ഒരു അത്ഭുത നഗരം എന്ന നിലയ്ക്കാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതിനുള്ള കാരണം ആ നഗരത്തിനെ കുറിച്ചിട്ടുള്ള പലതരം എഴുത്തുകാരുടെ അവരുടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഇതാണ്. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് സഞ്ജയിനെ കുറിച്ചിട്ടാണ്. ഈ നഗരത്തിൽ ആയിട്ട് അഭേദ്യമായ വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സഞ്ജയൻ്റെ സാഹിത്യം. സഞ്ജയനെ എന്തു പറയുമ്പോഴും അതിൻ്റെ ഉള്ളിലൊരു തമാശ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒരിക്കലും എഴുതി കല്ലായി എന്നുള്ളത് പൊടിയായി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വശത്തിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയപ്പോഴൊക്കെ ഈ നഗരം നേരിട്ട് കാണണം എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ മോഹം സാധ്യതായത് വളരെ ചെറുപ്പത്തിലാണ്. അതൊരു വേദനിപ്പിക്കുന്ന ഓർമ്മയായിരുന്നു. ഞാൻ ജനിച്ചത് പട്ടാമ്പിക്കടുത്തുള്ള പെരുമുടിയൂർ എന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അപ്പം അന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ആണ് ആദ്യമായിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നത്. അത് ഒരു പല്ല് പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള വേദനയോട് കൂടിയുള്ളതാണെങ്കിലും വളരെ രസകരമായിട്ടുള്ള ചില ഓർമ്മകൾ. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുക, ഒരു പാസഞ്ചർ ട്രെയിനാണ്, ഷൊർണൂർ കോഴിക്കോട്, അതിൽ കയറുന്നു. ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഒരുപാട് സ്റ്റേഷനുകൾ കടന്നു പോകുന്നു, കടലുണ്ടി ഫറൂഖ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം ഇവിടെ വലിയൊരു സ്ഥലത്ത് എത്തുകയാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ. നിറച്ച ആളുകൾ, നിറച്ച് തലപ്പാവ് അണിഞ്ഞിട്ടുള്ള പോർട്ടർമാർ, കുതിരവണ്ടികൾ. അന്ന് വേറെ വണ്ടികളൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ ഒരു കുതിരവണ്ടിയിൽ ഞാനും കൂടിയിട്ട് ബന്ധു വീട്ടിൽ പോയി. എന്നിട്ട് അവിടെ ഒരു പ്രസിദ്ധ ദന്തവൈദ്യൻ്റെ എസ് എം സ്ട്രീറ്റിലാണ്, അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ ചെന്നിട്ട് വലിയ വിധത്തിൽ തരിപ്പിക്കലൊന്നുമില്ലാതെ പല്ലെടുത്തുള്ള എൻ്റെ ദേഷ്യവും വ്യസനമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛൻ്റെ കൊട റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത വൈദ്യുത വിളക്കുകൾ, ട്രെയിന്, ബസ്സുകൾ, ഇങ്ങനെയൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അത് ആ കാലത്ത്. വളരെ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ്. പിന്നീട് കോഴിക്കോട്ടേക്ക് വരേണ്ടി വരുന്നത് നമ്മുടെ ആകാശവാണിയിലേക്ക് വരുമ്പോഴാണ്. ഞാൻ അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇവിടെ റേഡിയോ നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വരും, കുട്ടികളും അധ്യാപകരുടെ നേതൃത്വത്തിൽ. അന്ന് ഇവിടെ മഹാരഥന്മാരുടെ ഒരു നിരയായിരുന്നു ഈ കോഴിക്കോട് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. പി സി കുട്ടികൃഷ്ണൻ, അക്കിത്തം, ഉറൂബ്, കക്കാട്, അതിലേറ്റവും ജൂനിയറായിട്ടുള്ള ആളായിരുന്നു പി പി ശ്രീധരൻ ഉണ്ണി എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിയാട്ടൻ. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചൊരു സംസ്കൃത നാടകം അവതരിപ്പിക്കുമ്പോൾ അവർ വലിയൊരു സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ നമ്മളെ നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ അക്കിത്തൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കി, ഉച്ചാരണത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് വളരെ നല്ല വിധത്തിൽ ആണ് ഇത് റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പോൾ പല ആളുകളെയും ഇവിടെ സ്റ്റേഷനിൽ വെച്ചിട്ട് കാണും, പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലേ ബാലാമണിയമ്മ വരെയാണ്. ബാലാമണിയമ്മ, ഈ കുട്ടികളെ നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്നാണ് വരുന്നത് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളോട് വർത്തമാനം പറഞ്ഞിരുന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ഈ നഗരത്തിനായിട്ട് അടുക്കുന്നത് 1978 കാലത്താണ്. ഞാൻ തൃശ്ശൂരായിരുന്നു എനിക്ക് ജോലി. അത് നഗരം എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് നഗരങ്ങളുടെ, ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയാം, രണ്ട് നഗരങ്ങളുടെ കഥയാണ്. തൃശ്ശൂരിൽ നിന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് വരുന്നു. കോഴിക്കോട്ട് എത്തിയിട്ടില്ല, വഴിയിലാണ്, തേഞ്ഞിപ്പലത്താണ് താമസിച്ചിരുന്നത്. ഒരു 10-14 വർഷം തേഞ്ഞിപ്പലത്ത് താമസിച്ചിട്ട് 1992 കോഴിക്കോട് വരുന്നതും ഇവിടെ വീട് വയ്ക്കുന്നതും അവിടെ സെറ്റിൽ ചെയ്യുന്നതും. അതിന് പല കാരണങ്ങളും ഉണ്ടാകും, പ്രധാനമായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ജീവിതം തന്നെയാണ്. അപ്പോൾ 78 ഇവിടെ വന്ന സമയത്ത് ഞങ്ങളുടെ പ്രൊഫസർ എം എസ് മേനോൻ, അദ്ദേഹം കോഴിക്കോട് താമസിച്ചിരുന്നു. അദ്ദേഹമാണെങ്കിൽ കോഴിക്കോടുള്ള എല്ലാ സാംസ്കാരിക പരിപാടികളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി.

ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സാഹിത്യസമിതിയിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് എഴുത്തുകാരെ നേരിട്ട് കാണുന്നത്. ഇപ്പോൾ എൻ വി കൃഷ്ണ വാര്യർ, എസ് കെ പറ്റക്കാട്, പാലൂർ, വത്സല ടീച്ചർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരെ നേരിട്ട് കാണുകയും ഒക്കെ ആ അനുഭവമൊക്കെ ഈ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ എസ് കെക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ സമയത്ത് ഈ സാഹിത്യസമിതി ഒരു അനുമോദന സമ്മേളനം നടത്തി. അതിൽ ഞാനും സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എസ് കെയുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. അദ്ദേഹം ഈ കോഴിക്കോടിൻ്റെ ഒരു ചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിലെ കഥയിലുള്ള ആ സ്ഥലങ്ങൾ അതൊരു സ്ഥലപുരാണം കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായില്ല. അതിരാണിപ്പാടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ്സ്കേപ്പുള്ള സ്ഥലവും യഥാർത്ഥ സ്ഥലവും അത് തമ്മിലുള്ള അകലങ്ങൾ കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുന്നതും ഗൃഹാതുരത്വമൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ തിക്കോടിയൻ വേറൊരു വളരെ പ്രസിദ്ധനായ അദ്ദേഹം ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. ആകാശവാണിയിൽ ചുട്ട് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല അധികം. ഒരു സാഹിത്യസമിതിയിൽ അദ്ദേഹം നിരന്തര സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തമാശകൾ, കോഴിക്കോടൻ തമാശകൾ, അദ്ദേഹം ശരിക്കും തിക്കോടിക്കാരനാണ്, പക്ഷെ കോഴിക്കോട് വന്നു ചേർന്ന കോഴിക്കോട്ടുകാരനായി മാറി, കോഴിക്കോടനായി മാറി അദ്ദേഹം എന്നുള്ളതാണ്. പിന്നീട് എനിക്ക് ഈ കോഴിക്കോടിനായിട്ട് അത്ര ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം ഉണ്ടാകുന്നത് എം ടി ആയിട്ട് അടുക്കുമ്പോഴാണ്. എം ടി ഒരു തവണ ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊരു പരിപാടിക്ക് കൊണ്ടുപോയി. അതിനുശേഷം വളരെയധികം അടുക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. എം ടി സാഹിത്യ അക്കാഡമി പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ അക്കാഡമിയിലൊരു അംഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു നിത്യ സന്ദർശകനായിട്ട് എനിക്ക് ചെല്ലാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരിക്കലും അവസരം നിഷേധിക്കപ്പെട്ടിരുന്നില്ല. എപ്പോൾ വിളിച്ചാലും അദ്ദേഹം വിളി കേൾക്കും. അപ്പോൾ കോഴിക്കോടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പിന്നീട് എം ടിയുടെ നഗരം. അപ്പോൾ ഒരിക്കലും ഞാൻ പറയേണ്ട ഈ എം ടി എന്ന് പറഞ്ഞു വെച്ചാൽ ഈ നഗരത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളൊരു ഭദ്രദീപം പോലെയാണ്, ആ വിളക്ക് ഒരിക്കലും പൊലിയാതിരിക്കട്ടെ എന്നൊക്കെ ഞാൻ അന്ന് ആശിച്ചിരുന്നു. അതൊക്കെ ഒരു കാലം. അപ്പോൾ എം ടിയുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ സാധിച്ചു. എം ടി എന്ത് വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ലോകം തുറന്നു കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. ഒരു അനാവശ്യ വാക്ക് അദ്ദേഹം പറയില്ല, ആരെയും അനാവശ്യമായിട്ട് അദ്ദേഹം വിമർശിക്കില്ല. അദ്ദേഹത്തിൽ നിന്ന് ഒരു ദാർശനികമായിട്ടുള്ള തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുഭൂതികളെ അദ്ദേഹം മാറ്റി എന്നുള്ളത് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ 92 സ്ഥിരതാമസം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നീട് എൻ്റെ കുടുംബത്തിനൊക്കെ ഇവിടെ പറിച്ചു നട്ടു. എൻ്റെ മക്കളൊക്കെ ഇവിടെയാണ് പഠിച്ചത്. എൻ്റെ ശ്രീമതി പൊതുവേ കോഴിക്കോട്ടുകാരിയാണെങ്കിലും വളരെ കാലം പുറമേ ആയിരുന്നു. ഈ നഗരത്തിലേക്ക് തിരിച്ചു വരികയാണ് അവർ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. മക്കൾ ഇവിടെ ആണ് പഠിച്ചത്. ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആയിട്ടാണ് അവർ പഠിച്ചിരുന്നത്. അവരൊക്കെ മനസ്സിലെ ഒരു മരുപ്പച്ച പോലെ ഈ കോഴിക്കോട് എന്നുള്ള നഗരം അവർ സൂക്ഷിക്കുന്നുണ്ട് വലിയ ഗൃഹാതുരത്വത്തോടു കൂടിയിട്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ, ഈ കോഴിക്കോട് ജീവിതത്തിൽ മറ്റൊന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും ഈ നഗരത്തിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഓർമ്മ കെ സി നാരായണൻ എൻ്റെ അയൽക്കാരനാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നിത്യം സാഹിത്യ സംവാദം നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കോഴിക്കോട് സർവകലാശാലയിൽ വകുപ്പ് അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരുപാട് വിദേശ സർവകലാശാലകളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ വരും. ഇപ്പോൾ ഫ്രാൻസിസ് സിമ്മർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാരീസിൽ നിന്ന്, അതുപോലെ പ്രാഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യാരോസ്ലാവ് വാചക്, അതുപോലെ പോളണ്ടിൽ നിന്ന് ലിഡിയ സുഡിക്ക, സെസറി ഗളേവിച്ച്, ഇങ്ങനെ ഒരുപാട് പേര് ഇവിടേക്ക് വരും. അവരിവിടെ വന്നിട്ട് ഈ നഗരം കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. പക്ഷെ അവർ ചോദിക്കുന്നത് നിങ്ങൾ ഈ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ലല്ലോ ഈ നഗരത്തിന് എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് വെച്ചു? ഓ, ഇവിടെ നിങ്ങൾ ഈ കനോലി കനാലും ഈ അതുപോലെ കോഴിക്കോട് ബീച്ചൊന്നും ഇങ്ങനെയൊന്നുമല്ല ഉപയോഗിക്കേണ്ടത്. അതൊക്കെ നല്ലതുപോലെ മതിൽ കെട്ടി സംരക്ഷിക്കുകയും ഉല്ലാസയാത്രകൾ നടത്തുക. നിങ്ങളെന്താ ഒരിക്കലും സമുദ്രസ്നാനം ചെയ്യാത്തത്? കാപ്പാട് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞതാണ്. ഒരു റഷ്യൻ പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചത്, എന്താ നിങ്ങളൊന്നും സമുദ്രസ്നാനമൊന്നും ഇല്ലേ, നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെയൊക്കെ സമുദ്രസ്നാനം ചെയ്തു വെച്ചാൽ ഇവിടെയൊക്കെ മാലിന്യ ജലമാണുള്ളത്, അത് മാറണം, അതിനൊരുപാട് കാലം പിടിക്കുന്ന തോന്നുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവരുടെയൊക്കെ നഗരങ്ങളിൽ ഞാൻ പോയപ്പോൾ, പ്രാഗിൽ പോയപ്പോഴും അതുപോലെ ഇവിടെ ക്രാക്കോ നഗരത്തിലൊക്കെ പോകുമ്പോൾ മനസ്സിലായി എങ്ങനെയാണ് അവർ ഈ ജലാശയങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് ബീച്ചുകൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞു, ഒരുപാട് സാധ്യതകളുള്ളൊരു സ്ഥലമാണിത്, ഇത്രയധികം ചരിത്രമൊക്കെ ഉള്ളൊരു സ്ഥലം വേറെ നമുക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമ്മേളനങ്ങളിൽ അവർക്ക് വരുന്ന, അവർ ഇപ്പോഴും അത്ഭുതം തോന്നും. ഈ ഈസ്റ്റേൺ യൂറോപ്യൻ ഒരു കൗൺസിലുണ്ട്, അക്കാഡമിക് ഇതിനുണ്ട്, അതിൽ കാലിക്കറ്റ് ഒരു

0: ഒരു പ്രത്യേക എൻട്രി തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കോഴിക്കോടെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു വിശ്വപ്രസിദ്ധമായിട്ടുള്ളൊരു നഗരമാണെന്നുള്ളത് കൂടി ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. മലേഷ്യയിൽ പോയ സമയത്ത് കോഴിക്കോട് നഗരത്തിനെ കുറിച്ചിട്ട് അവിടെ ഇങ്ങനെ കാലിക്കറ്റ്, അവർ പണ്ട് കലിക്കൂത്ത് തന്നെയാണ് പറയുന്നത് അറബികൾ. പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചൈനയിൽ നിന്നൊരു ഡോക്ടർ ഇവിടെ സംസ്കൃതം പഠിക്കാൻ വന്നിരുന്നു, ലിയു യിങ്ഹുവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഈ ഒളിമ്പിക്സൊക്കെ വന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ബെയ്ജിംഗ് എന്ന് പറഞ്ഞ് ഒരു ലേഖനമൊക്കെ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. അന്ന് ഇവിടെ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു തവണ കോഴിക്കോട് സർവകലാശാലയിൽ ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ പണ്ട് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഓട്ടമൊക്കാലെന്ന് പറഞ്ഞൊരു നാണ്യം ഉണ്ടായിരുന്നു, നടുവിൽ തുളഞ്ഞിട്ട്. അതുപോലൊരു നാണ്യം കണ്ടപ്പോൾ ഇയാൾക്ക് ആകെ അത്ഭുതമായി. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, സർ ഇത് ഞങ്ങളുടെ ചക്രവർത്തിയുടെ നാണ്യമാണ്, ഇതെങ്ങനെ അവിടെ വന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഗവേഷണം ചെയ്യാൻ അയാളോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അയാൾ അത് ഗവേഷണം ചെയ്തപ്പോൾ അത് 16-ാം നൂറ്റാണ്ടിലോ മറ്റോ ചൈന ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കമ്മട്ടത്തിൽ അടിച്ചിട്ടുള്ള നാണ്യമാണ്, അതാണ് ഈ കോഴിക്കോടുള്ളത് എന്നുള്ളത് അയാൾ കണ്ടെത്തി. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഹിന്ദുവിലെ ലേഖനം എഴുതാമെന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കണ്ടേ വളരെ പ്രാധാന്യത്തോടു കൂടി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു കോസ്മോപോളിറ്റൻ നഗരമാണെന്നുള്ളതാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഇവിടെ ഉണ്ട്. യമനിൽ നിന്നൊക്കെ വന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ പല പല പോർച്ചുഗീസിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നുള്ളൊരു ഫ്രഞ്ചുകാർ, ഇങ്ങനെ പല പല പ്രദേശങ്ങളിൽ നിന്ന് ചൈനക്കാർ, ചൈന തെരുവ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ എസ് എം സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുമ്പോഴേ ഈ നഗരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തൊക്കെയോ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ ചൈനീസ് സുഹൃത്ത് പറഞ്ഞത്, ഇവിടെ എവിടെ ഒരു പേടകമുണ്ടെന്നാണ് രേഖകൾ പറഞ്ഞത്, അത് നമുക്ക് നോക്കിയെടുക്കണം എന്നൊക്കെ അദ്ദേഹം പണ്ട് പറയുകയുണ്ടായി. അപ്പം അത് നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ആ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചിട്ടൊക്കെ പുറമേ നിന്ന് വന്നുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് വല്ലതും നമ്മളെ രസിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രി എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, അദ്ദേഹം സാമൂതിരിയുടെ ആസ്ഥാന വിദ്വാനായിരുന്നു. അദ്ദേഹം ഈ നഗരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ സമുദ്രം തൻ്റെ മകളായുള്ള ലക്ഷ്മീദേവി ഇവിടെ സ്ഥിരതാമസമായതുകൊണ്ട് അവൾക്ക് ഉള്ള സമ്മാനങ്ങളുമായിട്ട് പത്തേമാരികളിൽ ഇവിടെ അവളെ കാത്തു നിൽക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ ശരിയാണ്, കാരണം വിദേശങ്ങളിൽ നിന്നൊക്കെയുള്ള സാമഗ്രികളുമായിട്ട് പത്തേമാരികൾ ഈ നഗരത്തിൻ്റെ സമൃദ്ധി വർദ്ധിപ്പിക്കുമാർ പണ്ട് ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നു, അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പോർച്ചുഗീസ് എപ്പിക്കാവ്യമായിട്ടുള്ള ലുസിഡസ് എന്നുള്ള കാവ്യത്തിൽ, അതൊരു ചരിത്ര കാവ്യമാണ്, അതിൽ വലിയൊരു അധ്യായം ഈ കോഴിക്കോട് നഗരത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അത്ര വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഈ നഗരത്തിൽ നിന്നാണ് എസ് കെ പൊറ്റക്കാട് ലോകസഞ്ചാരം ചെയ്ത് മടങ്ങിയത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നു, കോഴിക്കോടുകാരെ എവിടെ പോയി കഴിഞ്ഞാലും വീണ്ടും അവസാനം കോഴിക്കോട് തന്നെ വന്നു ചേരും. അങ്ങനെ അവരെ പിടിച്ചു വലിക്കുന്ന ഒരു കാന്തിക ശക്തി ഈ നഗരത്തിനുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എൻ്റെ ഒരു രണ്ടാം വീട് ആയി തീർന്ന ഈ നഗരത്തിനോടുള്ള എൻ്റെ നന്ദി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്.
1: ഹൃദയത്തിൽ ഒരിടം നൽകിയ തൻ്റെ പ്രിയ നഗരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം മുൻ അധ്യക്ഷനും കാലടി സംസ്കൃത സർവകലാശാലയിലെ അഡ്ജങ്ക്ട് പ്രൊഫസറുമായ ഡോക്ടർ സി രാജേന്ദ്രൻ. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്.
2: പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവ്വം.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനിസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
2: 2 വർഷം വാറണ്ടി.

0: സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

കവി അയ്യപ്പ പണിക്കർ രചന നിർവഹിച്ച ഒരു ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നടൻ ഭരത് ഗോപിയുടെ സംവിധാനത്തിൽ 1992 റിലീസ് ചെയ്ത യമനം എന്ന ചിത്രത്തിൽ ലേഖ ആർ നായർ പാടിയ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജൻ.

0: ദൂസായി കേക്കണ്. വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളറ്, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. സത്യം പറ മനസ്സിലായി, ഏതാണ് ഈ വെനീഷ്യ?
1: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീഷ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
2: വെനീഷ്യ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് പരിചയ സമ്പന്നരായ സീനിയർ ഡോക്ടർമാരുടെ സേവനവും അപകടാവസ്ഥയിലുള്ള പ്രസവമടക്കം പ്രസവ ചികിത്സകൾക്ക് ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യവുമുള്ള ഗൈനക്കോളജി വിഭാഗവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ഫോൺ 9745010025.
3: മൈഗ്രെയിൻ സംസാരിക്കുന്നത് കോഴിക്കോട് കരിക്കാംകുളത്തുള്ള ശ്രീ സുബ്രഹ്മണ്യ ആയുർവേദിക് നഴ്സിംഗ് ഹോമിലെ അസിസ്റ്റന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഗായത്രി ടി.
7: മൈഗ്രെയിൻ സങ്കീർണമായ ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ്. തലയിൽ ഒരു വശത്ത് അനുഭവപ്പെടുന്ന വിങ്ങലോടുകൂടിയ വേദനയെ ചെന്നിക്കുത്ത് എന്നും പറയുന്നു. ഇത് ആവർത്തിച്ചു വരുന്നതും നീണ്ടു നിൽക്കുന്നതും ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒന്നുമാണ്. കൃത്യമായി ഒരു പ്രത്യേക കാരണം ഇല്ല എങ്കിലും ഉറക്കക്കുറവ്, സമയം തെറ്റിയ ഭക്ഷണം, മാനസിക സമ്മർദ്ദം,

0: ധനക്കുറവ്, വെയിൽ അമിതമായി കൊള്ളുന്നത്, കഫീൻ ഉപയോഗം, ശബ്ദം, വെളിച്ചം, ചില ഗന്ധങ്ങൾ, അമിതമായ സ്ക്രീൻ ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഹോർമോൺ മാറ്റങ്ങൾ എന്നിവ ചില കാരണങ്ങളാണ്. പ്രധാന ലക്ഷണങ്ങൾ: തലയുടെ ഒരു വശത്ത് ശക്തമായ സ്പന്ദിക്കുന്നതുപോലെയുള്ള വേദന. വേദന ദിവസങ്ങൾ വരെ നീളാം. തല ചലിപ്പിക്കുമ്പോൾ വേദന കൂടുന്നത്. ഛർദി, ഓക്കാനം, ശബ്ദം സഹിക്കാനാവാത്ത അവസ്ഥ, വെളിച്ചം സഹിക്കാനാവാത്ത അവസ്ഥ, കണ്ണിന് ചൂട്, കഴുത്തുവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, തലകറക്കം എന്നീ ലക്ഷണങ്ങൾ തുടങ്ങി മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെയോ പല എപ്പിസോഡുകളായോ ഇത് നീണ്ടു നിൽക്കാം. പ്രധാനമായും 4 ഘട്ടങ്ങളാണ് ഈ അസുഖത്തിനുള്ളത് എന്ന് പറയാം. ആദ്യഘട്ടം പ്രോഡ്രോം എന്നറിയപ്പെടുന്നു. അതായത് 2-3 ദിവസം മുൻപേ ഉള്ള ലക്ഷണങ്ങൾ. ക്ഷീണം, മൂഡ് ചേഞ്ചസ്, മലബന്ധം തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആരംഭിക്കുന്നു. അടുത്തതാണ് ഓറ എന്ന ഘട്ടം. ഇത് തലവേദനയുടെ തുടക്കത്തിൽ 20 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങളാണ്. ശബ്ദം സഹിക്കാൻ കഴിയായക, കണ്ണിനു മുൻപിൽ ചിത്രങ്ങളോ മിന്നലുകളോ വരിക, കാഴ്ചമങ്ങൽ തുടങ്ങിയ വിഷ്വൽ ഡിസ്റ്റർബൻസസ് ആണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അടുത്തത് അറ്റാക്ക്. അസഹനീയമായി ഒരു വശത്തോ ഇരുവശത്തോ ആയി വരുന്ന തലവേദന, ഛർദി, ശബ്ദം, വെളിച്ചം എന്നിവയോടുള്ള അസഹിഷ്ണുത എന്നിവ കാണുന്ന ഈ ഘട്ടം 4 മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. പിന്നീട് വരുന്ന പോസ്ട്ട്രോം എന്ന ഘട്ടം വേദനയ്ക്ക് ശേഷം 1 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടമാണ്. ക്ഷീണം, കൺഫ്യൂഷൻ, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ എന്നിവയാണ് ഈ ഘട്ടത്തിൽ കണ്ടുവരുന്നത്. ആയുർവേദത്തിൽ മൈഗ്രെയിൻ ചികിത്സ നിരവധി സാധ്യതകളുള്ളതാണ്. മരുന്നുകളായും ചികിത്സകളായും ഇവ ചെയ്യാവുന്നതാണ്. നസ്യം, ശിരോധാര, ശിരോലേപം, ക്ഷീരധാര തുടങ്ങിയ ചികിത്സകളും വിരേചനം പോലുള്ള പഞ്ചകർമ്മ ചികിത്സകളും ഉപയോഗപ്രദമാണ്. മറ്റ് നിർദ്ദേശങ്ങൾ: മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, പുകയില, ആൽക്കഹോൾ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക, ഉറക്കം കൃത്യമായി ക്രമീകരിക്കുക, ചായ, കാപ്പി എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക, ഭക്ഷണത്തിൽ എരിവ്, പുളി എന്നിവ കുറയ്ക്കുക, വെയിലത്ത് പോകുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക, എന്താണോ നിങ്ങളുടെ തലവേദനയുടെ ട്രിഗറിംഗ് ഫാക്ടർ എന്നത് മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക, പ്രാണായാമം, മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയവ ശീലിക്കുക, അനുയോജ്യമായ തലയ്ക്കെണ്ണ ഉപയോഗിക്കുക മുതലായവയാണ്. കൃത്യമായ ജീവിതശൈലി തുടരുന്നതും ചികിത്സയും മരുന്നുകളും വഴി രോഗത്തിന്റെ തീവ്രതയും ആവർത്തനവും ഈ രീതിയിൽ പരിഹരിക്കാവുന്നതാണ്.
1: മൈഗ്രെയിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗായത്രി ടി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് നവജാത ശിശുക്കളുടെ പരിചരണത്തിനായി നിയോ നാറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
4: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
3: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
9: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
10: പുത്തലത്ത് കണ്ണാശുപത്രി.
11: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: ആദ്യകാല ഗായിക സൊഹ്റാബായി നേതൃത്വം നൽകി പാടിയ ഒരു ഗ്രാമഫോൺ കല്യാണപ്പാട്ട്.

0: നിങ്ങൾ കേട്ടത് ആദ്യകാല ഗായിക സൊഹ്രാബായി നേതൃത്വം നൽകി പാടിയ ഗ്രാമഫോൺ കല്യാണപ്പാട്ട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: നഗരനിരത്തിലൂടെ തീതുപ്പുന്നതും സ്ഫോടനാത്മകവുമായ ശബ്ദം പുറപ്പെടുവിച്ചു പോകുന്ന വാഹനങ്ങൾ നാം ദിവസേന കാണാറുണ്ട്. പലപ്പോഴും ഭീതിജനകമായ അവസ്ഥയാണ് കാൽനടയാത്രക്കാരിലും മറ്റു വാഹനം

0: കുടിക്കുന്നവരിലും ഇത് ഉണ്ടാക്കാറ്. വാഹനങ്ങളിലെ അനധികൃതമായ ഇത്തരം രൂപമാറ്റം 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52 സെക്ഷൻ 192 പ്രകാരം ശിക്ഷാർഹമാണ്. എന്നാൽ പലപ്പോഴും നിയമപാലകർക്ക് ഇവയെല്ലാം കണ്ടെത്താൻ കഴിയാറില്ല. പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ഇതിനൊരു പുതിയ സംവിധാനവുമായി വരികയാണ്. ഈ കാഴ്ച നമ്മുടെ നിരത്തുകളിൽ കാണുകയാണെങ്കിൽ ഫോട്ടോയെടുത്ത് അധികൃതരെ അറിയിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. കോഴിക്കോട് സിറ്റി ട്രാഫിക് ഇൻസ്പെക്ടർ കെ അബ്ദുൽ ഹക്കീം:
1: നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ കുറെ അധികം വാഹനങ്ങള് രൂപമാറ്റം വരുത്തിയിട്ട് സൗണ്ട് വ്യത്യാസം വരുത്തി അതിന്റെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് മാറ്റിയിട്ടും അതിന്റെ സ്ഫോടനവും അതിൽ നിന്ന് തീ നിർത്തുന്ന രീതിയിലേക്കും മാറ്റുന്ന ഒരു സംവിധാനം ഇപ്പൊ നമ്മളിവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ അപകടകരമായ രീതിയിലാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നിട്ട് കർശനമായ രീതിയിലുള്ള ചെക്കിംഗ് നടന്നുണ്ട്. അപ്പൊ അതിൽ വെച്ചു കഴിഞ്ഞാല് അവരുടെ വാഹനങ്ങൾക്ക് 10,000 രൂപ വീതം പിഴയും 2,000 രൂപ പോലീസും പിഴയും ചേർത്ത് 12,000 രൂപ പിഴ ഈടാക്കുന്നതാണ്. പിന്നെ ആ വാഹനങ്ങൾ നമ്മൾ കോടതിക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നീട് അത് തിരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കോടതി സമീപിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ഈ പൊതുജനങ്ങൾ ഈ സ്ഥാപനം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ശുഭയാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പർ ഉണ്ട്, അതിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു നടപടി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പോലീസിനെ എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് കാണുവാണെങ്കിൽ അറിയിക്കാനുള്ള ഒരു ഫോൺ നമ്പർ ഉണ്ട്, അതിലേക്ക് എന്റെ ഫോട്ടോയോ ഫോൺ നമ്പറോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഫോൺ നമ്പർ ഞാൻ പറയാം: 9747001099. ഈ നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു നടപടി എടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സ്ഫോടനാത്മക സൗണ്ടിലാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ അത് കേട്ടുണ്ട്. പിന്നെ ഹൈസ്പീഡിൽ പോകുന്ന ഈ വാഹനങ്ങൾ നമുക്ക് പിടിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അപകടം ഉണ്ടാകുന്നതുകൊണ്ടാണ് അത് പിടിക്കാൻ നോക്കാത്തത്. അപ്പം പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ കാണുന്നെങ്കിൽ അങ്ങനെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് തന്നാൽ നമുക്ക് നടപടി എടുക്കാൻ പറ്റും.
0: പല സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ഒരു വാഹനം രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിൽ മാറ്റം വരുത്തുന്നത് അപകടത്തിലേക്ക് വഴിവെക്കും. റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ മുഹമ്മദ് നജീബ്:
2: നമ്മുടെ മോട്ടോർ വാഹന നിയമത്തില് ആൾട്രേഷൻ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അതായത് ആൾട്രേഷൻ പൊതുവെ അനുവദിക്കുന്നില്ല. അതായത് ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്നതും അത് നിർമ്മിക്കുന്നതും അതിന്റെ സേഫ്റ്റി പോലുള്ള പല കാര്യങ്ങളും അപ്രൂവൽ കിട്ടിയതിനു ശേഷം മാത്രമാണ്. അപ്പൊ ആ ഒരു വാഹനത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഉദാഹരണത്തിന് അതിന്റെ ബോഡി പാർട്സ് മറ്റെല്ലാ കാര്യങ്ങളും തന്നെ അപ്രൂവ്ഡ് ഡിസൈനാണ്. ആ അപ്രൂവ്ഡ് ഡിസൈൻ സർക്കാർ അംഗീകരിച്ചതിന് ശേഷമാണ് ആ പ്രോട്ടോടൈപ്പ് നിർമ്മാണത്തിനായിട്ടാണ് വെച്ച് നിൽക്കുന്നത്. പിന്നെ ആ പ്രോട്ടോടൈപ്പ് അംഗീകരിച്ചതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് നമ്മൾ നിയമം പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മളെ പ്രവർത്തനത്തിനെ അല്ലെങ്കിൽ സേഫ്റ്റിനെ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പെട്രോൾ വാഹനത്തിൽ ഗ്യാസ് ഫിറ്റ് ചെയ്യാനൊക്കെ ആദ്യം ഗ്യാസ് വെഹിക്കിൾസ് വരുന്നതിന്റെ മുമ്പ് അനുവദിച്ചിരുന്നു. ആൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ആൾട്രേഷന് വേണ്ടി ഇഷ്ടപ്പെടുന്നതും അവർക്ക് താല്പര്യമുള്ളതായുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഇടയിൽ മോട്ടോർ സൈക്കിളിൽ അതിന്റെ ഡിസൈനൊക്കെ മാറ്റിയിട്ട് വളരെ പോപ്പുലർ ആയിട്ട് ഏതെങ്കിലും സ്പോർട്സ് വാഹനങ്ങളുടെ രൂപത്തിലേക്ക് മാറ്റുക, സൈലൻസറിൽ കൃത്രിമം നടത്തിയിട്ട് ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുക, കാറിലായാലും അതുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രത്യേക കാറിനെടുത്തിട്ട് സിനിമയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന മറ്റൊരു വാഹനത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുക എന്നതൊക്കെയാണ് സാധാരണ കാണുന്നത്. അപ്പൊ ഇതിലേക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല് ഒരു വാഹനത്തിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ അപ്രൂവ്ഡ് ഡിസൈനിൽ നിന്ന് മാറ്റുമ്പോൾ ആ സേഫ്റ്റി എത്രത്തോളം അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഉദാഹരണത്തിന് ഫ്രണ്ടിൽ ഇപ്പൊ ഒരു അഡീഷണൽ ബമ്പറോ അല്ലെങ്കിൽ ബമ്പർ മാറ്റുകയോ ചെയ്താൽ അതിന്റെ സെൻസറുകളൊക്കെ നഷ്ടപ്പെടുകയും അതുവഴി പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ എയർ ബാഗ് വർക്ക് ചെയ്യുന്നത് സെൻസറുകൾ വാണിങ് കൊടുത്തിട്ടാണ്. അതേപോലെ തന്നെ കാൽനട യാത്രക്കാരുടെ പരിക്ക് കുറക്കത്തക്ക വിധത്തിലാണ് ബമ്പർ ബോണറ്റ് ആ ഭാഗങ്ങളൊക്കെ തന്നെയും ഡിസൈൻ ചെയ്യുക. അതിൽ മാറ്റം വരുത്തുമ്പോൾ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് കാൽനട യാത്രക്കാരനും അതേപോലെ തന്നെ വാഹനത്തിലുള്ള ആൾക്കാരും ബാധിക്കും. ഉദാഹരണത്തിന് എയർ ബാഗ് വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ യാത്രക്കാരന്റെ വണ്ടിയിലുള്ള ഓക്യുപ്പൻസിന്റെ സേഫ്റ്റിനും ബാധിക്കും. ഏറ്റവും അവരിഷ്ടപ്പെടുന്ന കാര്യം ശബ്ദമാണ്. ശബ്ദം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശബ്ദം എന്ന് പറയുന്നത് നമ്മളെ തലച്ചോറിലേക്ക് ചെവിയിലൂടെ വന്ന് ഒരു പരിധി വിട്ട ശബ്ദം കയറുകയും അനാവശ്യമായിട്ട് ശബ്ദം കയറുകയും ചെയ്യുന്നത് അയാളുടെ ആരോഗ്യത്തിനെ വളരെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു പൊല്യൂഷനാണ്. സേഫ്റ്റിനെ ബാധിക്കുന്ന തരത്തിലുണ്ട്. ഉദാഹരണത്തിന് വാഹനത്തിൽ ഡിസൈനിൽ ഒരു ടയർ സൈസ് ഉണ്ടാവും, ആ സൈസ് അല്ലാതിരുന്നാൽ സ്റ്റിയറിംഗിന്റെ ഫങ്ഷൻ അത് ബാധിക്കും. അങ്ങനെ ആൾട്രേഷൻ അനുവദിക്കുന്നത് നിയമവിരുദ്ധമാണെന്നുള്ളതിനേക്കാൾ ഉപരി പൊതുജനത്തിനും ആ വാഹനം ഉപയോഗിക്കുന്നവർക്കും അപകടം. എന്തൊക്കെയായാലും ഒരു നഗരത്തിന് ആ നഗരത്തിലൂടെ കൗബോയ് സ്റ്റൈലിലും അതേപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ അത്തരം വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒരു മാഫിയ ടീമുകളും നാർക്കോട്ടിക്സ് ടീംസും ഗാങ് ആയിട്ടൊക്കെ ഈ ഗ്രാമങ്ങളിലൂടെ ചുറ്റിത്തിരിയുന്ന സിനിമകളിലൊക്കെ കണ്ട് ശരീരത്തിലും വാഹനത്തിലൊക്കെ ആൾട്രേഷൻ നടത്തുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാട്ടിലെ ചെറുപ്പക്കാരെ

0: അനുവദിക്കുന്നത് ശരിയല്ല, അതൊക്കെ മോശമായ ചിന്തയിലേക്കാ പോയത്. ശബ്ദം അതേപോലെ വെളിച്ചം ആൾട്രേഷൻ വരുത്തുന്നത്, മറുവശത്ത് വരുന്ന ഡ്രൈവർമാർക്ക് വാഹനം ഓടിക്കുന്നതിനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും, സേഫ്റ്റിനും ബാധിക്കും.
1: ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു മലപ്പുറം RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MK പ്രമോദ് ശങ്കർ.
2: ഇന്ന് നമ്മൾ പ്രധാനമായും മോട്ടോർ വാഹനങ്ങളിൽ പൊതുജനങ്ങൾ ചർച്ചാ വിഷയവും അതുപോലെ തന്നെ പരാതികളും ഉയർന്നു വരുന്ന ഒരു വിഷയമാണ് മോട്ടോർ വെഹിക്കിൾ ആൾട്രേഷൻ. നിയമപ്രകാരം സെക്ഷൻ 52 അതുപോലെ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ 110 പ്രകാരം ആൾട്രേഷൻ എന്നുള്ളത് ഇപ്പോൾ അനുവദീയമാണ്. പക്ഷേ ഏത് വാഹനവും ആൾട്രേഷൻ നടത്തണമെങ്കിൽ അതിന് അംഗീകാരം വേണമെന്ന ഒരു നിയമം കൂടിയുണ്ട്. അല്ലാത്ത പക്ഷം അത് അൺഓതറൈസ്ഡ് ആൾട്രേഷൻ ആയിട്ട് കണക്കാക്കി ഓരോ ആൾട്രേഷനും നമ്മൾ 5000 രൂപ വീതം പിഴ ഈടാക്കാവുന്ന കുറ്റവുമാണ്. ഇത് എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഒരു വാഹനം ഡീലർഷിപ്പിൽ നിന്നും നമ്മൾ മേടിക്കുകയാണ്. അത്തരം വാഹനങ്ങൾ സെൻട്രൽ മോട്ടോർ റൂള് പ്രകാരവും മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരവും ഈ വാഹനം ടൈപ്പ് ഓഫ് അപ്രൂവൽ എടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ യോഗ്യമാണ് എന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് അതുപോലെയുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനും അത് വിൽക്കാനും പെർമിഷൻ കൊടുക്കുന്നത്. അത്തരം വാഹനങ്ങളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും. ഒരു വാഹനം എന്നുള്ളത് ഒരു യൂണിറ്റ് ആണെങ്കിലും കൂടി അതിൽ ഒന്നിലേറെ കോമ്പണന്റുകൾ ചേർത്തിട്ടാണ് ഈ വാഹനം ഉണ്ടാക്കുന്നത്. ഓരോ ഘടകങ്ങളും ഈ വാഹനത്തിൽ ഘടിപ്പിക്കുന്നതിന് ടൈപ്പ് ഓഫ് അപ്രൂവൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ നിരത്തുകളിൽ ഓടുന്നത്. അഡീഷണൽ ഫിറ്റ്മെന്റ് ആയിട്ട് നമ്മളെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന പലതും ഈ വാഹനത്തിന് സൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഈയിടെയായി നമ്മൾ കണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വാഹനങ്ങൾ കത്തുന്നത്. വാഹനം കത്തുന്നതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വയറിങ്ങുകൾ അല്ലെങ്കിൽ പാർട്സുകൾ ഇതിൽ ഘടിപ്പിച്ച കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല ഓരോ വാഹനത്തിനും ഘടിപ്പിക്കേണ്ട യൂണിറ്റുകൾ, ലൈറ്റുകൾ, അതിലുണ്ടാവുന്ന ഇൻഡിക്കേറ്ററുകൾ ഇതെല്ലാം ടൈപ്പ് ഓഫ് അപ്രൂവ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന് വിഭിന്നമായി എന്ത് ഘടിപ്പിച്ചാലും ഒരുപക്ഷെ ആ വാഹനത്തിന് സൂട്ടബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ വാഹനത്തിന് ഇത് ഘടിപ്പിക്കാൻ പറ്റുമോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ഇതിന് ടെസ്റ്റിംഗ് ഏജൻസികളുണ്ട്. ഇപ്പോൾ ഫ്യൂവൽ ആൾട്രേഷൻ സംഭവിച്ചിട്ടുണ്ട്, കളർ ആൾട്രേഷൻ സംഭവിച്ചിട്ടുണ്ട്, ലൈറ്റുകൾ അത് അപ്രൂവ്ഡ് ലൈറ്റ് ആണെങ്കിൽ മാറ്റാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വാഹനത്തിന്റെ ആൾട്രേഷൻ, അതിനും ഗവൺമെന്റ് സംബന്ധിച്ചിട്ടുണ്ട്. വളരെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഈ ആൾട്രേഷന് എതിരെയുള്ളത്. അല്ലാത്ത പക്ഷം ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് വാഹനത്തിന്റെ പുറത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള LED ലൈറ്റുകൾ എതിരെ വരുന്ന ഡ്രൈവറുടെ കണ്ണിന് ഡാസ്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുകയും കുറച്ചു നേരത്തേക്ക് അദ്ദേഹത്തിനെ അന്ധനാക്കുകയും അത് അപകടത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഒരിക്കലും ഇത്രയും പ്രകാശമയമായ LEDകളൊന്നും ആവശ്യമില്ല. നിയമവിധേയമല്ലാത്ത ആൾട്ടറേഷനുകൾ വളരെ കുറ്റകരമായിട്ടാണ് മോട്ടോർ വാഹന നിയമപ്രകാരം കാണുന്നത്. LED ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ലൈറ്റിനും 5000 രൂപ വരും ഫൈൻ ഇടുന്ന കുറ്റമായി ഇത് തീരും. ആയതിനാൽ ആ സാഹസികതയ്ക്ക് നമ്മൾ മുതിരായിരിക്കുകയാണ് നല്ലത്. നമ്മുടെ നാട്ടിലെ മലിനീകരണം എന്ന് പറഞ്ഞാൽ ശബ്ദ മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, അതുപോലെ തന്നെ ഒന്നാണ് ഈ പ്രകാശ മലിനീകരണം. ആയതിനാൽ ആവശ്യത്തിന് മാത്രമേ നമ്മുടെ വാഹനത്തിന് ലൈറ്റുകൾ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ വാഹനത്തിന്റെ ഓരോ കളർ ലൈറ്റും ഓരോ കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നും വിഭിന്നമായി മൾട്ടി കളറായിട്ടുള്ള ലൈറ്റ് ഫിറ്റ് ചെയ്യുക വഴി അത് മറ്റ് ഡ്രൈവർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് റോഡ് സുരക്ഷയ്ക്ക് എതിരാണ്. സുരക്ഷിതമായ റോഡ് സംസ്കാരത്തിന് നമ്മൾക്ക് നിയമവിധേയമായ എല്ലാ കാര്യങ്ങളെ ചെയ്യാൻ പാടു.
1: നമ്മുടെ നിരത്തുകളിൽ ദിനം പ്രതി നിരവധി റോഡ് അപകടങ്ങളാണ് നടക്കുന്നത്. അതിൽ ഗുരുതര പരിക്ക് പറ്റുന്നവരും മരണമടയുന്നവരും നിരവധിയാണ്. ഈയൊരു നാട്ടിലാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കാൻ മാത്രമായി കാതടപ്പിക്കുന്ന ശബ്ദവും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവുമൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ യുവാക്കൾ ഇത്തരം അഭ്യാസം നടത്തുന്നത്. നിയമപാലകരുടെ കണ്ണെത്തും മുമ്പേ കൊള്ളിയാൻ കണക്കെ പായുന്ന ഈ വാഹനങ്ങൾ കാണുന്ന പൊതുജനങ്ങൾ നിയമപാലകരുടെ ഈ സംവിധാനത്തോട് സഹകരിച്ചാൽ നിരത്തിലെ യാത്ര ശുഭയാത്രയാവും. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ചന്ദൻ കാ എഹ്സാസ്.
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ഇന്നത്തെ രാഗം ശുദ്ധസാവേരി ആകട്ടെ. ശുദ്ധസാവേരി രാഗം ശങ്കരാഭരണത്തിന്റെ ജന്യമായിട്ടാണ് കരുതപ്പെട്ടു പോരുന്നത്. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം എന്നിവയാണ് ഇതിന്റെ സ്വരങ്ങൾ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ശുദ്ധസാവേരി രാഗത്തിൽ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒരെണ്ണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ വ്യത്യസ്തമായ ഒരു തുടക്കമാണ് ഈ ഗാനത്തിനുള്ളത്.
1: ദീപം കയ്യിൽ സന്ധ്യാദീപം
0: എന്നാൽ ചരണമാകുമ്പോഴേക്കും ശുദ്ധസാവേരി രാഗത്തിൻ്റെ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വരുന്നു.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ.

0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
5: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
6: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
9: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ ചേതന.
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലപ്പറമ്പ്, കോഴിക്കോട്.
7: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
11: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല, എവിടെ ഇപ്പൊ കാണിക്കാം?
10: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ, റെറ്റിന ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ്. മാത്രമല്ല ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
12: നമസ്കാരം, കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
13: കോഴിക്കോട് പെരുവണ്ണയിൽ നിന്ന് വിളിക്കുന്നത് വിപിൻ.
12: ഓക്കെ, എന്തൊക്കെയാണ് വിപിൻ വിശേഷങ്ങൾ, എന്ത് ചെയ്യുന്നു?
13: നല്ല തന്നെയാണ്. ഞാനിപ്പോ പി എസ് സി പഠനം, ചെറിയ പരിപാടികളൊക്കെ ക്യാമറയൊക്കെ നടക്കുകയാണ്.
12: അതെ അല്ലേ, അപ്പം എക്സാംസിനൊക്കെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു.
13: അതെ, ഇങ്ങനെ ചെറിയ തോതിൽ നടക്കുന്നുണ്ട്.
12: ഓക്കെ, ഏതാണ് പഠിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഏരിയ?
13: പൊതുവേ ജോഗ്രഫി ഒക്കെയാണ് എനിക്ക് താല്പര്യം, ജോഗ്രഫി സ്ഥലങ്ങളൊക്കെയാണ്.
12: അതെ അല്ലേ. ഓക്കെ, അപ്പം ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ഏത് സ്ഥലമാണ്?
13: ആൻഡമാൻ അല്ലേ?
12: യെസ്, കറക്റ്റ് ആണ്. ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദീപ്, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ് വിപിൻ.
13: താങ്ക്യൂ, താങ്ക്യൂ.
12: ക്ലൂ ഒന്നും വേണ്ടി വന്നില്ല.
13: അറിയാം.
12: ഓക്കെ, എനിവേ ഒരിക്കൽ കൂടെ കൺഗ്രാറ്റുലേഷൻസ് പറയാണ്.
13: ഓക്കെ,
12: വിളിച്ചതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. താങ്ക്യൂ.
13: ഓക്കെ, താങ്ക്യൂ, താങ്ക്യൂ.
12: ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദ്വീപാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ സ്ഥലം. 200-ലധികം സ്കൂബ ഡൈവേഴ്സ് പങ്കെടുത്ത ഈ അണ്ടർ വാട്ടർ ഓപ്പറേഷനിലൂടെ ഏകദേശം 60x40 മീറ്റർ വലിപ്പമുള്ള ഇന്ത്യൻ ത്രിവർണ പതാകയാണ് സമുദ്രത്തിനടിയിൽ വിരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഐക്യവും അഭിമാനവും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുക, സമുദ്ര പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക, ആൻഡമാൻ ദ്വീപുകളുടെ ടൂറിസം സാധ്യതയെ അവതരിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് മുൻപ് ഹാവ്ലോക്ക് ഐലൻഡ് എന്നറിയപ്പെട്ടിരുന്ന സ്വരാജ് ദ്വീപിലെ രാധാനഗർ ബീച്ചിൽ ഈ ദൗത്യം നിറവേറ്റിയത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം രമ്യ ഹരിദാസ്.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
9: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
7: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
14: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
15: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
16: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
17: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
18: ജയവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിൽ.

0: നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും കൂടി കാപ്പിരിയുടെ നിധി തട്ടിയെടുക്കാനായിട്ട് കാപ്പിരിത്തറ വെട്ടിപ്പൊളിച്ചെന്ന് ശരിക്കും എന്താണുണ്ടായത്? അതുവരെ കാണാതിരുന്ന പേടിയോടെ ഏലിക്കുട്ടി ഉണ്ണിച്ചക്കന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അവരാ രാത്രിയെ ഓർക്കുകയായിരിക്കണം. എന്റെ സാറേ, ഒന്നും പറയണ്ട. പാതിരായ്ക്ക് മുറ്റത്തെ മറപ്പുരയിൽ പോയി മുള്ളിയേച്ച് തിരിച്ചു വന്നപ്പോ ഒരു കാഴ്ച. കുറച്ചു നേരത്തേക്ക് അവർക്കൊന്നും മിണ്ടാനായില്ല. ഉണ്ണിച്ചക്കൻ അവരുടെ കണ്ണുകളിലേക്ക് തിരശീലയിലെന്ന പോലെ നോക്കി നിന്നു. അവിടെ കാഴ്ചകൾ തെളിഞ്ഞു. ഇരുട്ടാണെങ്കിലും നാട്ടുവെളിച്ചം കാഴ്ചകളെ ഭംഗിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ദൂരെ നിന്നൊരൊത്ത ആണിന്റെ നിലവിളിയാണ് ആദ്യം കേട്ടത്. പിന്നെ വേലിക്കപ്പുറത്തെ ചവിട്ടുവഴിയിലൂടെ ഒരാൾ ഇടറിയും മുടന്തിയും ഓടുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നടുങ്ങിയത്. അയാൾക്ക് തലയുണ്ടായിരുന്നില്ല. ആരായിരുന്നു? കുഞ്ഞുമാക്കോത. അല്ലാണ്ട് വേറെ ആരാണ് മുടന്തി ഓടണത്? അയാൾ ഞൊണ്ടനല്ലേ? അന്നേരം അച്ചമ്പിച്ചേട്ടന്റെ വീട്ടിലെ ആഞ്ഞിലത്തറയെന്ന് പുക പരക്കനുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് പരവേശമെടുത്തു. തൊണ്ടയിന്ന് സ്വരമൊന്നും പുറത്തു വന്നില്ല. നേരം പുലർന്ന പപ്പനും മോനും മുറ്റത്ത് വന്ന് നോക്കിയപ്പോഴാണ് ബോധം കെട്ട് കിടക്കണ എന്നെ കണ്ടത്. 1663 വെളുമ്പനായ സാന്തിയാഗോ അൽമേഡ ഒരൊറ്റക്കുത്തിനടിമയായ കറുമ്പനെ ഉറക്കിക്കിടത്തി അതേയിടത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ നാട്ടുകാരനും കറുമ്പനുമായ അച്ചമ്പി അടിയാനായ കുഞ്ഞുമാക്കോതയുടെ കഴുത്തിനു നേരെ വാളു വീശുന്നത് ഉണ്ണിച്ചക്കൻ കണ്ടു. എന്നിട്ട്
2: അവള് ചുമ്മാ പോഴത്തരം പറഞ്ഞതാണ് സാറേ, അല്ലെങ്കിലേ കളത്തിക്ക് വെളിവില്ല.
1: കൊർണേലി ഉണ്ണിച്ചക്കനെ കണ്ടപ്പോ അടിച്ചുറപ്പിച്ചു പറഞ്ഞു. തന്നെയുമല്ല, പിന്നെ ഏലിക്കുട്ടിയെ പള്ളിയിൽ വെച്ചു പോലും കാണാൻ ഉണ്ണിച്ചക്കന് കഴിഞ്ഞതുമില്ല. അതിനുശേഷം കുഞ്ഞുമാക്കോതയ്ക്ക് എന്തു പറ്റി?
2: ഇവിടത്തെ വീടും പറമ്പും വിറ്റ കാശുകൊണ്ട് അവർ കാഞ്ഞിരപ്പള്ളിയിൽ ഏക്കർ കണക്കിന് നിലം മേടിച്ച് രാത്രിക്ക് രാത്രി സ്ഥലം വിട്ടതാണ്.
1: കുഞ്ഞുമാക്കോതയോട് അവശേഷിക്കുന്ന പെങ്ങളും മകനും ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അവർക്ക് കൂടുതലൊന്നും അറിയില്ല. കുഞ്ഞുമാക്കോതയുടെ ഓർമ്മകൾക്ക് മുകളിൽ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞിട്ട് കാലങ്ങളെത്ര കടന്നു. ഉണ്ണിച്ചക്കൻ ഒരടി മണ്ണ് വാരി നീക്കി. കാഞ്ഞിരപ്പള്ളിയിൽ കുഞ്ഞുമാക്കോതയുടെ പേരിൽ 3.5 ഏക്കർ നിലമുണ്ടെന്ന് മാത്രമല്ല, അവിടെ കൃഷിയും നടക്കുന്നുണ്ട്. സിമന്റ് ഗോഡൌൺ നടത്തുന്ന പാലത്തിങ്കൽക്കറിയ ഉണ്ണിച്ചക്കന് മുന്നിൽ കൈമലർത്തി.
2: അപ്പനായിട്ട് തുടങ്ങിവെച്ച കൃഷി ഞാൻ ഏറ്റെടുത്ത് നടത്തിയെന്നേ ഉള്ളൂ. പണ്ട് സർവീസിലായിരുന്നപ്പോ തുടങ്ങിയതാണേ. പുള്ളിക്കാരനിപ്പോ കിടപ്പില.
1: പാലത്തിങ്കൽക്കറിയായുടെ അപ്പൻ പാലത്തിങ്കൽ കുഞ്ഞവരാച്ചനെയും ഉണ്ണിച്ചക്കൻ കണ്ടു. മരണത്തിനും ജീവിതത്തിനുമിടയിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 3 മാസം. ചുണ്ടു നനയാൻ ഇത്തിരി കഞ്ഞിവെള്ളം കുടിക്കും. ചിലപ്പോ മേൽക്കൂരയിലേക്ക് നോക്കും. അത്ര തന്നെ. ഉണ്ണിച്ചക്കനെ കണ്ടപ്പോ തുറിച്ചു നോക്കിയിട്ട് സ്വരമില്ലാതെ കരയാൻ തുടങ്ങി. പിന്നെ പേടിച്ചലറാനും തുടങ്ങി. 3 മാസത്തിനിടയിൽ അപ്പന്റെ തൊണ്ടയിൽ നിന്ന് ഇത്രയും വലിയ സ്വരം കേൾക്കുന്നത് ഇപ്പോഴാ. കറിയ അതിശയത്തോടെ പറഞ്ഞു. കാപ്പിരിമുത്തപ്പന്റെ നിധിക്കായി തറകുത്തി തുറന്ന അച്ചമ്പിയും ഇതേപോലെ കിടപ്പിലായിരുന്നു. വായുവലിച്ച്, എന്നാ മരിക്കാതെ. ചിലരു പറഞ്ഞത് പൈശാചിക ബന്ധങ്ങളുള്ളവരാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന്. അതിലെത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. അച്ചമ്പിക്ക് സേവയുണ്ടായിരുന്നു.
3: എന്റിച്ചതിനങ്ങനെ സേവയൊന്നുമില്ല. പക്ഷെ സർവീസിലിരിക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പമൊപ്പിച്ചിട്ടുണ്ട്.
2: അതെന്നതാണെന്ന് അറിയത്തുമില്ല.
1: പാലത്തിങ്കൽ കുഞ്ഞവരെ ഏത് സർവീസിലായിരുന്നു?
2: പോലീസില്. പിരിയുമ്പോ മട്ടാഞ്ചേരിയിലോ കൊച്ചിയിലോ മറ്റോ ആയിരുന്നു.
1: പോലീസ് സ്റ്റേഷനിലെ പഴയ സ്റ്റോർ മുറിയില് 48 മണിക്കൂർ തുടർച്ചയായിട്ട് തപ്പിയിട്ടാണ് കുഞ്ഞുമാക്കോതയുടെ തിരോധാനത്തെക്കുറിച്ച് കറുപ്പൻ പണ്ട് സമർപ്പിച്ച കടലാസ് ഉണ്ണിച്ചക്കൻ കണ്ടുപിടിച്ചത്. ആ കടലാസ് അന്നത്തെ സബ് ഇൻസ്പെക്ടർ അബ്രഹാം ജോസഫാണ് കൈകാര്യം ചെയ്തിരുന്നത്. കടലാസിലേക്ക് നോക്കി കുറെ നേരം ആലോചിച്ചിരുന്നിട്ട് CI ബെഞ്ചമിൻ തുടർന്നു. നിങ്ങൾ പറഞ്ഞ പാലത്തിങ്കൽ കുഞ്ഞവരാച്ചൻ തന്നെയാണോ കക്ഷി?
2: വലിയ ആർത്തിക്കാരനായിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. ചിലപ്പോ എന്തേലും പണി ഒപ്പിച്ചിട്ടുണ്ടാവും.
1: ഉണ്ണിച്ചക്കൻ ഒന്നും മിണ്ടിയില്ല. മറ്റേതോ ലോകത്തിലൂടെ നടക്കുന്നതുപോലെ എല്ലാം മറന്ന് പുറത്തേക്ക് നടന്നു.
0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
4: HNK യൂറോളജി സെന്റർ,
0: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.

FM പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വിട്ടുകഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തിരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ്. ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റേതാണ് നിർദ്ദേശം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വയനാട് CC മടൂർ തേക്കിൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ജിദ്ദയിൽ ആൺകുട്ടികളുടെ U17 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ 4 ഗോളിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഞായറാഴ്ച ഉസ്ബെക്കിസ്ഥാനുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: 96.6 റിയൽ എഫ്എം.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
2: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ,
2: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്,
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

പരമ്പരാഗത പ്രണയ സങ്കല്പങ്ങളെ പുരാണ പശ്ചാത്തലവുമായി കോർത്തിണക്കിയ മനോഹരമായ ഒരു ഗാനം. സരയൂ നദിക്കരയിലും യമുനാ തീരത്തും പുനർജനിക്കാനുള്ള ആഗ്രഹം അനശ്വരപ്രണയത്തെ സൂചിപ്പിക്കുന്നു. കണ്ണകി എന്ന ചിത്രത്തിലെ ഈ ഗാനം കൈതപ്രം രചിച്ച് കൈതപ്രം വിശ്വനാഥൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

ഓർമ്മയുടെ ചില്ലയിൽ ഈണമായി എപ്പോഴും പെയ്തിറങ്ങുന്ന മനോഹരമായ ഗാനം. വിരഹത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും നോവു പകരുന്ന വരികളും സംഗീതവും കൈതപ്രത്തിൻ്റേത്. പാടിയത് യേശുദാസ്. ചിത്രം

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജി മനോജ് കുമാർ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: Prevention is better than cure.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
6: ഇനി അല്പസമയത്തിനകം മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: Defense US military access to his bases and airspace. And in IPL cricket, Lucknow Super Giants beat Royal Challengers Bengaluru by 9 runs using DLS method at the Ikana Stadium. And with that, we end the morning news. Have a nice day.
1: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
2: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 274446.
4: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
5: രവീന്ദ്രം അതീന്ദ്രിയം, രവീന്ദ്ര സംഗീതത്തെ പരിചയപ്പെടുത്തുന്ന ചിത്രീകരണം.
6: രവീന്ദ്രനാഥ ടാഗോർ എന്ന നോബൽ സമ്മാന ജേതാവിന്റെ സർഗജീവിതം സാഹിത്യത്തിന്റെ ചാലുകളിലൂടെ മാത്രം ഒഴുകാൻ വിധിക്കപ്പെട്ട ഒന്നായിരുന്നില്ല. കവിതയുടെയും ചിത്രകലയുടെയും നാടകത്തിൻ്റെയും നോവലിൻ്റെയും ചെറുകഥയുടെയും തത്വചിന്തയുടെയും വൈവിധ്യമാർന്ന സമതലങ്ങളിൽ ഒഴുകിപ്പരുന്ന ആ സർഗാത്മകത തൊട്ടീറനാക്കിയ മറ്റൊരു പച്ചപ്പാണ് സംഗീതം. സമന്വയത്തിൻ്റെയും ലയസൗഭാഗ്യത്തിൻ്റെയും ഈ സംഗീതധാരയെ രവീന്ദ്ര സംഗീതം എന്ന പേരിൽ നമുക്ക് കേട്ടറിയാം. കേൾവി ഒരു അതീന്ദ്രിയ അനുഭവമായി നമ്മിൽ നിറയുന്നത് നമുക്ക് അപ്പോൾ തിരിച്ചറിയാം.

മഹാകവിയായി ലോകമറിയുന്ന രവീന്ദ്രനാഥ ടാഗോർ ആവിഷ്കരിച്ച സംഗീത പദ്ധതിയാണ് രവീന്ദ്രസംഗീതം. താൻ രചിച്ച കവിതകൾക്കും ഗീതങ്ങൾക്കും അതാവശ്യപ്പെടുന്ന ഭാവപകർച്ചകൾ നൽകാൻ കഴിയുന്ന ഒരു സംഗീത ശൈലി രൂപപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത ടാഗോർ തിരിച്ചറിയുന്നിടത്താണ് ഈ സംഗീതധാരയുടെ തുടക്കം. ഇന്ത്യയിലെയും വിദേശത്തിലെയും വിവിധ സംഗീത ശൈലികളിലുള്ള നിറഞ്ഞ അവഗാഹം സ്വന്തമായ ഒരു പദ്ധതി രൂപപ്പെടുത്തുന്നതിലേക്ക് ടാഗോറിനെ നയിക്കുന്നിടത്ത് അതിസമ്പന്നമായ ഒരു സംഗീതധാര പിറവിയെടുക്കുകയായി. രവീന്ദ്രസംഗീതം.

പ്രായോഗിക തത്വചിന്തയിലും ആദർശപരമായ ജീവിത വീക്ഷണത്തിലും ഊന്നൽ നൽകിക്കൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിലെ ബുദ്ധിജീവികൾ ആത്മാവിഷ്കാരം നടത്തിയിട്ടുള്ളത്. ഈ നൂറ്റാണ്ട് കണ്ട മഹാനായ കവിയും ചിത്രകാരനും നോവലിസ്റ്റും സർവോപരി തത്വചിന്തകനുമായ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യക്ക് ലഭിച്ച എല്ലാ കാലത്തെയും മികച്ച സംഗീതജ്ഞരിൽ ഒരാളാണ് എന്ന കാര്യം പലർക്കും അറിയില്ല. എന്നാൽ പ്രകൃതിയുടെ ലയവുമായി താതാത്മ്യം പ്രാപിച്ച മഹാനായ സംഗീതകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ബഹുമുഖ പ്രതിഭയായിരുന്ന ടാഗോർ ആധുനിക ഭാരത സംസ്കാരത്തിന് നൽകിയ അമൂല്യ സംഭാവനയാണ് രവീന്ദ്രസംഗീതം. പദങ്ങളുടെയും ശ്രുതിയുടെയും മനോഹരമായ വിന്യാസമാണ് രവീന്ദ്രസംഗീതത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നത്.

ഒരർത്ഥത്തിൽ പാരമ്പര്യ ശബ്ദ സംഗീത ശാഖയിൽ തന്നെ ഉൾപ്പെട്ടതാണ് രവീന്ദ്രസംഗീതവും. ശക്തമായ പദതാളലയ സമന്വയത്തിന്റെ വക്താക്കളാണ് ബംഗാളി വൈഷ്ണവ കവികൾ. ടാഗോറും ഈ ശാഖയുടെ ഭാഗമായത് സ്വാഭാവികം മാത്രം.

ബംഗാളിൽ പ്രചാരത്തിലിരുന്ന നാടൻ പാട്ടുകളിലും മറ്റും ആകൃഷ്ടനായിരുന്ന ടാഗോർ പതിയെ തന്റെ ശ്രദ്ധ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലേക്കും പാശ്ചാത്യ സംഗീതത്തിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു. ഉത്തരേന്ത്യൻ രാഗങ്ങളെ അവലംബിച്ചുകൊണ്ടും എന്നാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ശാസ്ത്രീയമായ സാങ്കേതികത പാടെ ഒഴിച്ചു നിർത്തിയും ഒരു സംഗീത ശൈലിയെ അദ്ദേഹം സങ്കല്പിച്ചു നോക്കി. തന്റെ കാവ്യരചനകൾക്ക് ഈ സംഗീത ശൈലി ഭാവപരമായ ഒരു ഔന്നത്യം നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം രവീന്ദ്രസംഗീതം എന്ന് പിന്നീട് സംഗീത ലോകം വാഴ്ത്തിയ ഒരു വഴിച്ചാല് വെട്ടിയുണ്ടാക്കുകയായിരുന്നു. നവോത്ഥാനത്തിൻ്റെതായ ഒരു സാമൂഹിക പശ്ചാത്തലം ഈ സംഗീത പന്ഥാവിനെ കൂടുതൽ പ്രസക്തമാക്കി. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ ആലാപനത്തിൻ്റെ ശാസ്ത്രീയതകളെയും കർക്കശമായ ചിട്ടകളെയും പാടെ ഒഴിവാക്കി സംഗീതത്തെ സുഗമവും സ്വതന്ത്രവുമായ വഴികളിലൂടെ ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് ടാഗോർ അളവറ്റ ജനപ്രീതി നേടി. ശാസ്ത്രീയ ജടിലതകൾ ഒഴിവാക്കി എന്നത് മാത്രമായിരുന്നില്ല ജനപ്രീതിയുടെ കാരണം. ഗ്രാമീണമായ നാടൻ ശീലുകളും മണ്ണുമായും മനുഷ്യനുമായും ഇഴുകിച്ചേർന്ന നാടൻ ഈണങ്ങളും രവീന്ദ്രസംഗീതത്തിൽ ഉൾച്ചേർന്നിരുന്നു. സംഗീതത്തെ ശാസ്ത്രീയ നിബന്ധനകളിൽ നിന്ന് വിമോചിപ്പിച്ച് ബാവൽ പോലുള്ള നാടോടി പാട്ടിലേക്ക് വിലയിപ്പിച്ച ലളിതമായ കാവ്യശകലങ്ങളായിരുന്നു രവീന്ദ്രസംഗീതത്തിലൂടെ വങ്കനാട്ടിന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് നാടിൻ്റെ സംഗീതമായി മാറി. കീർത്തൻ, ഭാടിയാലി, ബാവുൽ തുടങ്ങിയ നാടൻ സംഗീതധാരകളിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതധാരയിൽ നിന്നും ഊർജം സ്വീകരിച്ച് വ്യതിരിക്തമായ ഒരു സംഗീത പ്രസ്ഥാനമായി മാറിയ രവീന്ദ്രസംഗീതം പിന്നീട് സ്കോട്ടിഷ് നാടോടി പാട്ടുകളിൽ നിന്ന് പോലും നന്മകൾ സ്വീകരിക്കുകയുണ്ടായി. ഏത് നാട്ടിലെ സംഗീത പാരമ്പര്യം സ്വീകരിക്കുമ്പോഴും വരികൾ ആവശ്യപ്പെടുന്ന ഭാവപരമായ ഏകാഗ്രത നിലനിർത്താൻ കഴിഞ്ഞുവെന്നതാണ് രവീന്ദ്രസംഗീതത്തിൻ്റെ മൗലികത.

രവീന്ദ്രസംഗീതത്തിന്റെ പ്രമേയ പരിസരങ്ങൾ വൈവിധ്യവും വിസ്തൃതവുമായ ഒന്നായിരുന്നു. വ്യക്തി മനസ്സും സമൂഹ മനസ്സും എന്നുവേണ്ട പ്രകൃതിയുടെ സൂക്ഷ്മമായ ചലന വ്യതിയാനങ്ങൾ വരെ ആ ഗാനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു. പ്രണയ ചിന്തകളാൽ വ്യാകുലമായിരിക്കുന്ന മനസ്സ്, കലാപസന്നദ്ധമാകുന്ന സമൂഹത്തിന്റെ തിരയിളക്കങ്ങൾ, പ്രകൃതിയെ നിറച്ചാർത്തണയിക്കുന്ന ഋതുപരിണാമങ്ങൾ, അങ്ങനെ മനുഷ്യന് അന്യമാകാത്ത എന്തും അതിന്റെ ഭാവസ്ഫൂർത്തിയോടെ രവീന്ദ്രസംഗീതത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പ്രകൃതി, പ്രകൃതിയുടെ ഭാവപകർച്ചകൾക്കൊപ്പം മാറുന്ന മനുഷ്യപ്രകൃതി, ഇതൊക്കെ രവീന്ദ്രസംഗീതത്തിന്റെ പതിവ് പ്രമേയങ്ങളായിരുന്നു.

ഗഹനങ്ങളായ തത്വചിന്തകൾക്കും മനോഹരമായ പ്രകൃതി വർണ്ണനകൾക്കും പുറമെ നിസ്സാരമായ ജീവിത സന്ദർഭങ്ങളെ സരസമായി ആവിഷ്കരിക്കാനും ടാഗോറിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചായ സൽക്കാരത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ രവീന്ദ്രസംഗീതത്തിൽ ആവിഷ്കരിക്കുന്നതിങ്ങനെയാണ്.

രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങൾ രചിക്കുക എന്ന അപൂർവ ഭാഗ്യം ടാഗോറിനെയാണ് തേടിയെത്തിയത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗീതങ്ങൾ രചിച്ചത് ഈ സർഗധനനാണ്. ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ വേരുകൾ രവീന്ദ്രസംഗീതത്തിൻ്റെ ഫലഭൂയിഷ്ഠതയിലാണ് തൊട്ടുനിൽക്കുന്നത്.

മനുഷ്യ മനസ്സുമായി വൈകാരിക ബന്ധമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. മനുഷ്യ മനസ്സിൻ്റെ പ്രയാണ പഥങ്ങളിൽ നിന്നും വിഹുലതകളിൽ നിന്നും ഒളിച്ചോട്ടം നടത്താൻ ടാഗോറിന് കഴിയുമായിരുന്നില്ല. നമ്മുടെ കലാരൂപങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെ തുടർന്നുള്ള മനുഷ്യൻ്റെ ഏകാന്തതയെക്കുറിച്ച് ടാഗോർ ബോധവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ എക്ലചല്ലോരെ എന്ന കാവ്യാവിഷ്കാരം ഇതിനുദാഹരണമാണ്.

പരമ്പരാഗത ക്ലാസിക്കൽ സംഗീത സമ്മർദ്ദങ്ങൾക്ക് അതീതമാണെന്നതാണ് രവീന്ദ്രസംഗീതം പ്രചുര പ്രചാരം നേടാൻ കാരണമായത്. അതേസമയം ഇന്ത്യൻ ക്ലാസിക്കൽ രാഗങ്ങളുടെയും താളാത്മകതയുടെയും സമഞ്ജസ സമ്മേളനം രവീന്ദ്രസംഗീതത്തിൽ നമുക്ക് ദർശിക്കാം. ഇന്ത്യൻ സംഗീത ശാഖയ്ക്ക് നൂതനമായ അർത്ഥതലങ്ങളും സംഭാവനകളും നൽകിയ സംഗീതധാരയാണ് രവീന്ദ്രസംഗീതം. സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും അർത്ഥവത്തും സമഞ്ജസവുമായ സമന്വയമായിരുന്നു നാടിൻ്റെ മിടിപ്പറിഞ്ഞ രവീന്ദ്രസംഗീതം.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ആർട്ട് കഫേയിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചുരം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ പാട്ട്, ഡോക്ടർ രാജീവ് എഴുതിയ ഗാനം, ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

0: അരിമിഴി തെളിയണ് പിടയണ് ഇടനെഞ്ച് കുളിരണ് നിറയണ് ഇരുകിളി കുറുകണ് കുറുകണ്.
1: കാശിനെ കുറിച്ച്

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൗരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: റിയൽ എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി സുജാത പാടിയ ഗാനം. ചിത്രം കഥ.

0: ചലച്ചിത്ര ഗാനങ്ങൾ എഫ് എം പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും.
1: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
2: മൈജി പ്രാക്ടീസ് സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
1: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: എഫ്എം പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാളിൽ നാളെയാണ് പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3rd തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ഡച്ച് യാത്രക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡവൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. കാർ മറിഞ്ഞെടുത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഗൃഹനാഥൻ ആംബുലൻസ് ഇടിച്ചു മരിച്ചു. പത്തനംതിട്ട, ഇലന്തൂർ, പാലച്ചുവട്, പുളിനിൽക്കുന്നതിൽ Matthew P. Samuel മരിച്ചത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് FC ജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്. Thank you.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: സുലേഖ മനസ്സിലെന്ന സിനിമയ്ക്ക് വേണ്ടി വിഷ്ണു വിജയ് പാടിയ ഗാനം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: സബ്കെ ലിയേ സാമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദി ജി കാ സങ്കൽപ്പ്
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: അബ് തക് ഇസ് യോജന സേ 8 കറോഡ് 85 ലാഖ് സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കേ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കേ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫൈദോ കേ ലിയേ അപ്നി ബാങ്ക് ശാഖാ സേ സമ്പർക് കരേ.
3: ഗാനോപഹാരത്തിൽ ഇനി മുറിവ് എന്ന സിനിമയ്ക്ക് വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയത്, സുഹൈൽ സുൽത്താന്റെ രചന, യൂനുസ് ഖാൻ സംഗീതം.

0: ഒരു വീടായാൽ
1: സംശയം എന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
1: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: വിനീത് ശ്രീനിവാസൻ പാടിയത് ഖൽബ് എന്ന സിനിമയ്ക്ക് വേണ്ടി സുഹൈൽ കോയുടെ രചന, വിമൽ നാസറിന്റെ സംഗീതം.

നിന്റെ സീമയിൽ ഒരുങ്ങുന്ന സിദ്ര, നിന്നുള്ളിലേക്കല്ലാണ്ട് ഇറങ്ങുന്ന ഹിജ്ര. നീ എന്റെ ശീലമായി, ദുശീലമായി എന്നെ കുഴക്കുന്ന ഫിത്ര.

0: ഗാനപഹാരം തുടർന്ന് കേൾക്കാം. ബി എം എച്ച് ആരോഗ്യജാലകത്തിന് ശേഷം
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഞാൻ ഡോക്ടർ വിന്നി വിജയൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിലത്തെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഫൈബ്രോയിഡ്സ് അഥവാ ഗർഭപാത്രത്തിൽ സാധാരണയായി കണ്ടുവരുന്ന മുഴകളെ കുറിച്ചാണ്. ഇത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് 18 വയസ്സ് മുതൽ ഒരു 50-52 വയസ്സ് വരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മുഴകളാണ്. 80% സ്ത്രീകൾക്കും കാണാവുന്ന തരം മുഴകളാണ് ഫൈബ്രോയിഡ്സ്. നമ്മുടെ യൂട്രസിന്റെ മസിൽ ലെയറിൽ, യൂട്രസ് എല്ലാവർക്കും അറിയാം ഒരു മസിൽ നിറഞ്ഞ അവയവമാണ്, പ്രധാനമായിട്ട് ഗർഭധാരണമാണ് അതിന്റെ ഒരു യൂസ്. അതേമാതിരി അതിന്റെ ഉള്ളിലത്തെ ലെയറിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയാം. ഇതല്ലാണ്ട് മയോമെട്രിയൽ ലെയർ അഥവാ മസിൽ ലെയറിൽ കണ്ടുവരുന്ന മുഴകളാണ് ഫൈബ്രോയിഡ്സ്. ഹോർമോൺ ഡിപെൻഡന്റ് ആയിട്ടുള്ള ചെറിയ മുഴകളാണിത്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ആണ് ഇതിന്റെ വളർച്ചയും അതിന്റെ ക്രമവും നിയന്ത്രിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് ആർദവ സമയത്ത്, മെൻസ്ട്രുവൽ സൈക്കിളിന്റെ സമയത്ത് വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ്. അതല്ലാതെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടായാൽ അതിലൊരു 50% സ്ത്രീകളിലും ചെറിയ മുഴകളായിട്ടുള്ള ഫൈബ്രോയിഡ്സ് കണ്ടുവരാറുണ്ട്. വളരെ എസിംപ്റ്റമാറ്റിക് ആയിട്ട്, അതായത് വെറുതെ ഒരു സ്കാൻ എടുത്തു അതിൽ ചെറിയ മുഴകളായിട്ടും ഇവരെ കാണാറുണ്ട്. എല്ലാ ഫൈബ്രോയിഡ്സിനും ചികിത്സ ആവശ്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ ഫൈബ്രോയിഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനെ ഫോളോ അപ്പ് ചെയ്യണം. സാധാരണഗതിക്ക് ഒരു 3-4 സെന്റിമീറ്ററിന് താഴെയുള്ള ഫൈബ്രോയിഡ്സ്, അൺലെസ് അത് ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക്, അതായത് എൻഡോമെട്രിയൽ ലെയറിന്റെ അകത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരാൻ കാരണമായാലേ അത് സിംപ്റ്റംസ് ആയിട്ട് പ്രസന്റ് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചികിത്സ ആവശ്യം വരിക. ഇതിനാദ്യം നമ്മൾ ചെയ്യുക അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് അതിന്റെ കൃത്യം ലൊക്കേഷൻ നോക്കി, ചിലപ്പോൾ 3D അല്ലെങ്കിൽ MRI സ്കാൻ കൂടെ ചെയ്തിട്ട് അതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് എത്ര ഫൈബ്രോയിഡ് ഉണ്ട്, അതിന്റെ നമ്പർ എത്രയാ, സൈസ് എത്രയാ, ലൊക്കേഷൻ എത്രയാ, ഇതിനനുസരിച്ചും സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് പാറ്റേൺ എന്താന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതാണോ, അതെയോ കുട്ടികളുണ്ട്, ഫാമിലി ഒക്കെ കംപ്ലീറ്റഡ് ആണ്, അതേമാതിരി ഏജ് എത്രയാണ്, നമുക്കിപ്പോ ടുവേർഡ്സ് 45 അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സ് ഒക്കെ ആയിട്ടാണ് ഈ ഫൈബ്രോയിഡ് കാണുന്നത്. സൈസ് ഉണ്ട്, പക്ഷെ വലിയ സിംപ്റ്റം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് അതിനനുസരിച്ചാണ് മോഡിഫൈ ചെയ്യുക. എന്തായാലും ഇതിനെ ഇഗ്നോർ ചെയ്യരുത്, ഡെഫിനറ്റ്ലി നമുക്ക് അതിനെ ഒരു ഫോളോ അപ്പ് വേണം. ഇനി ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ, ഈ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് ആദ്യം ട്രൈ ചെയ്യുക മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. ഇപ്പൊ ചെറിയ ഫൈബ്രോയിഡ്സ് ആണ്, നമുക്ക് ആകെ പീരിയഡ്സിന്റെ സമയത്ത് പെയിനും ബ്ലീഡിങ്ങും മാത്രമാണ്. അത് വലുതായിട്ട് നമുക്ക് വളർച്ച, അതായത് ഹീമോഗ്ലോബിൻ വല്ലാണ്ട് കുറവ് ആവുന്നില്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ് മതിയാവും. പ്രത്യേകിച്ചും നമുക്ക് പീരിയഡ്സ് നിൽക്കാറായ പ്രായമാവുമ്പോൾ ഡെഫിനറ്റ്ലി മെഡിക്കൽ മാനേജ്മെന്റിന് റോൾ ഉണ്ട്. പലതര ഹോർമോണലും നോൺ ഹോർമോണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് നമ്മൾ സാധാരണ ഒരു 6 മാസമൊക്കെ കൊടുത്ത് ഫൈബ്രോയിഡ്സിന്റെ സൈസും സിംപ്റ്റംസും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് നെക്സ്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോവുക. നോൺ മെഡിക്കൽ, നോൺ സർജിക്കൽ ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റും, അതായത് MR ഗൈഡഡ് FUS, യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ, ഇങ്ങനെ യൂട്രൈൻ ഫൈബ്രോയിഡ്സിന്റെ സൈസ് ചുരുക്കുന്ന പലതരം ട്രീറ്റ്മെന്റ്സും ഉണ്ട്. ഇതല്ലാണ്ട് സർജിക്കൽ മാനേജ്മെന്റ്, അത് ഡെഫിനറ്റ്ലി ഒരു 4-5 സെന്റിമീറ്റർ ഉള്ള ഫൈബ്രോയിഡ്സ്. പിന്നെ നമുക്ക് സിംപ്റ്റംസ്, ഇപ്പം മൂത്രക്കടച്ചൽ അല്ലെങ്കിൽ മൂത്ര തടസ്സം, മലം പോവാനുള്ള ഡിഫിക്കൽട്ടി, നമുക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ, സൈസ് ഓഫ് ദ ഫൈബ്രോയിഡ് പെട്ടെന്ന് വളരുന്നു, അല്ലെങ്കിൽ വളരെ അധികം ബ്ലീഡിങ്, മെഡിക്കൽ മാനേജ്മെന്റിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും സർജിക്കൽ മാനേജ്മെന്റ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇതിൽ ഡിപെൻഡിങ് ഓൺ ദി ഏജ് ഓഫ് ദ വുമൺ, പിന്നെ ഫെർട്ടിലിറ്റി ഇനി വേണോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ യൂട്രൈൻ പ്രിസേർവിങ്, അതായത് യൂട്രസിനെ വച്ചുകൊണ്ട് മുഴ മാത്രം എടുക്കുന്ന രീതി, അതായത് മയോമെക്ടമി, അതല്ലെങ്കിൽ നമ്മൾ യൂട്രസ് തന്നെ നീക്കം ചെയ്യുക, റൂട്ട് ഡിസൈഡ് ചെയ്യുക, കീഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററെക്ടമി അല്ലെങ്കിൽ മയോമെക്ടമി. എന്ന് വെച്ചാൽ ചെറിയ ഫൈബ്രോയിഡ്സ് ആണ് ഗർഭപാത്രത്തിന് താഴ്ചയുണ്ടെങ്കിൽ വെജൈനൽ ഹിസ്റ്ററെക്ടമി പോസിബിൾ ആണ്, അതല്ലെങ്കിൽ ഓപ്പൺ ഹിസ്റ്ററെക്ടമി, സിസേറിയന്റെ പോലത്തെ മുറിവ് വച്ചിട്ട് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന രീതി. ഇതാണ് സർജിക്കൽ മാനേജ്മെന്റ്. ഫൈബ്രോയിഡ്സ് ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു അസുഖമല്ല.

0: പക്ഷെ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് കൃത്യമായിട്ട് വേണം. താങ്ക് യു.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഗാനഭാരത്തിൽ ഇനി റാണി എന്ന സിനിമയ്ക്ക് വേണ്ടി നജീം അർഷാദ് പാടിയത്. രാഹുൽ രാജ് രചനയും സംഗീതവും നൽകിയിരിക്കുന്നു.

0: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: ഇസൽമാലിൽ അടുത്ത ഗാനം സുജാത പാടിയത്.

0: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി
0: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
2: ഇസ്മാലിന്റെ അടുത്ത ഗാനം KG മാർക്കോസ് പാടിയത്.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: മൈജി ബാക്ക് ടു സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
3: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
2: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: TNC apply.
4: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തം.

0: ഇസൽമാല സമാപിച്ചു.
1: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
2: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: FM പ്രധാന വാർത്തകൾ. കോസ്റ്ററിക്കൻ പ്രസിഡന്റ് ലോറ വിർജീനിയ ഫെർണാണ്ടസ് ഡെൽഗാഡോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരീറ്റ സാഞ്ചോസിലെത്തി. ഇന്ത്യ കോസ്റ്ററിക്ക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. UDFന് ചരിത്ര വിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം

0: ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷമായ റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഹോർമുസ് കടലെടുക്ക് കടക്കുന്നതിനിടെ 3 അമേരിക്കൻ ഡിസ്ട്രോയറുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെ കൂടുതൽ ശക്തമായി ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആകാശവാണി കണ്ണൂർ നിലയത്തിൻ്റെ 35th വാർഷികാഘോഷം ഇന്ന്. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് ഉദ്ഘാടനം ചെയ്തു. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകും. ചൈനയിലെ ഷാങ്ഹായിൽ ലോകകപ്പ് അമ്പെയ്ത്ത് 2nd ആദ്യ മെഡൽ ഉറപ്പിച്ച ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. ദക്ഷിണ കൊറിയയെ സെമി ഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 11:00.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
0: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അന്നിയും റസൂലും എന്ന ചിത്രത്തിനുവേണ്ടി ശ്വേതാമോഹനും ആനന്ദ് അരവിന്ദാക്ഷനും പാടിയത്.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: അടുത്ത ഗാനം അകലെ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. UDFന് ചരിത്ര വിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. പ്രവർത്തകരോട് അമിതാവേശം പാടില്ലെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം എല്ലാ ഘടകങ്ങളും പരിശോധിച്ചായിരിക്കും പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നും വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡ്

സംസ്ഥാനത്തിന് സമർപ്പിച്ചേക്കും. ഇത് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റു ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതു വിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മടങ്ങി വന്ന ശേഷമായിരിക്കും ഗവൺമെൻറ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിലും തമിഴ്നാട്ടിൽ ഗവൺമെൻറ് രൂപീകരണത്തിന് തമിഴക വെട്രി കഴകം ശ്രമം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ പാർട്ടി നിർണായക ചർച്ചകൾ നടത്തി വരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകത്തിന് തിരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിൻ്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടു പാർട്ടികളും പിന്തുണ കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. DMK മുന്നണിയുമായി ചേർന്ന് മത്സരിച്ച് വിജയിച്ചതിനാൽ TVKയെ അനുകൂലിച്ച് മന്ത്രിസഭയിൽ ചേരുന്നതിന് പൊതുവെ ഇടതുപക്ഷത്തിന് വിമുഖത ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ തമിഴ്നാടിൻ്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെൻറ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേശനിൽ നിന്ന് നിയമോപദേശം തേടി. അതിനിടെ അണ്ണാ DMK MLA മാർ യോഗം ചേർന്ന് ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാകക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെൻറ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 174-ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ബംഗാളിൽ NDA പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് നിയുക്ത MLA മാർ ഇന്ന് കൊൽക്കത്തയിൽ യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ പങ്കെടുക്കും. അസമിൽ NDA ചൊവ്വാഴ്ച തുടർച്ചയായ 3-ാം തവണയും ഗവൺമെൻറ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗുവാഹട്ടിയിലെ ഖനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിലെ മുഖ്യാതിഥിയാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ദിലീപ് സൈക്യ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന BJP നിയമസഭാകക്ഷി യോഗം നേതാവിനെ തിരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തിരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. വൈദ്യുതി താരിഫിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണയം ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിൻ്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിത്താല വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ 2025 ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനം. രാജ്യത്തെ ഭക്ഷ്യധാന ശേഖരം 604,000 ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിൻ്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡൽഹി റെയിൽ ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൗകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകി. 40 വർഷം മുമ്പ് ആരംഭിച്ച ഇപ്പോഴത്തെ റിസർവേഷൻ രീതി പലവട്ടം പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഇവ കൂടി ഉൾപ്പെടുത്തി തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പുതുക്കിയ റിസർവേഷനാണ് നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിൽ റെയിൽ 1 എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. നിലവിൽ 3.5 കോടിയിലേറെ ആളുകൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. നിർമ്മിത ബുദ്ധി സഹായം കൂടി ഉൾപ്പെടുത്തി ടിക്കറ്റിൻ്റെ ഉറപ്പാക്കൽ സാധ്യത ഇപ്പോൾ ആപ്പിൽ ലഭ്യമാണ്. കോസ്റ്റാറിക്കൻ പ്രസിഡന്റ് ലോറ വിർജീനിയ ഫെർണാണ്ടസ് ഡെൽഗാഡോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരീറ്റ സാൻജോസിലെത്തി.

0: ഇന്ത്യ കോസ്റ്ററിക്ക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി വികസന പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മധ്യ അമേരിക്കയും കരീബിയൻ രാജ്യങ്ങളും മാർഗരിറ്റ സന്ദർശിക്കും. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതിനിടെ 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കരവ്യോമ താവളങ്ങളിൽ സൗദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. നിലവിൽ അമേരിക്കയും ഇറാനും സംഭാഷണത്തിനും നയതന്ത്രത്തിനും അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. സൈനിക നടപടി തൽക്കാലം നിർത്തിവെക്കാനും 30 ദിവസത്തെ സാവകാശം ലഭ്യമാക്കാനും ധാരണയായിട്ടുണ്ട്. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച MV ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിൽ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ രോഗബാധ ഫലപ്രദമായി തടയാനാവുമെന്ന് WHO മേധാവി ടെഡ്രസ് അഥാനം ഗബ്രിയേസസ് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിൻ്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. AI നിർമ്മിത ഡീഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ഗവൺമെൻറ് അഭ്യർത്ഥിച്ചു. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽ ഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിച്ചു. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുത്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കുന്നു. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ പിതാവ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ മാസം 2 തേജസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്ന് പരാതിയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ജിദ്ദയിൽ ആൺകുട്ടികളുടെ U17 ഏഷ്യൻ ഫുട്ബോളിൽ ഓസ്ട്രേലിയ 4 ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഞായറാഴ്ച ഉസ്ബെക്കിസ്ഥാനുമായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
2: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
3: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
4: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: BK ഹരിനാരായണൻ സംഗീതം നൽകി.

0: വി കെ ഹരിനാരായണന്റെ രചനയിൽ രാഹുൽ രാജ് സംഗീതം നൽകി ഹരിചരൺ എസ്ര എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ്എം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇന്ന് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 13,995 രൂപ ഒരു പവന്, 240 രൂപ കുറഞ്ഞ് 111,960 രൂപ.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: പ്രിയ ഗീതം. പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി 2366174 2366174 0495 എന്ന എസ്റ്റി ഡി കോഡിൽ വിളിക്കാവുന്നതാണ്. 9400224440 എന്ന വാട്സപ്പ് നമ്പറിലും പാട്ടുകൾ ആവശ്യപ്പെടാം. സുധീഷ് കുട്ടിയാടിയുടെ ഇഷ്ടഗാനത്തോടെ ഈ പരിപാടി ആരംഭിക്കുന്നു. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിചരൺ പാടിയ ഗാനം.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിൽ ഇനി അഭിമന്യു എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. കൈതപ്രത്തിൻ്റെ രചന, രവീന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു മലപ്പുറത്തു നിന്നും ശ്രീകല.

0: അസൈൻമെന്റ്സ് പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
1: മൈജി പ്രാക്ടീസ് സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
0: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: പ്രിയ ഗീതം.
6: സുനിൽ രാജ് പള്ളിയെത്തുന്ന ആവശ്യപ്പെട്ട ഗാനം. മുക്കുവിനെ സ്നേഹിച്ച ഭൂതം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ, വാണിജ്യറാം എന്നിവർ പാടിയത്. അൻവർ സുബൈറിന്റെ രചന, കെ ജെ ജോയുടെ ഈണം.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: പ്രിയ ഗീതം.
8: രാജവാഴ്ച എന്ന സിനിമയിലെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു അബ്ദുൽ സലാം പെരിങ്ങളത്തു നിന്നും. പൂച്ചൽ ഖാദറിൻ്റെ രചന, ജോൺസന്റെ സംഗീതം, പാടിയവർ MG ശ്രീകുമാർ, ചിത്രം.

0: ഒരു വീടായാൽ
1: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
1: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പ്രിയ ഗീതം, പ്രിയ ഗീതത്തിൽ അവസാനമായി വല്ലരിശ് എന്ന സിനിമയ്ക്ക് വേണ്ടി ശങ്കർ മഹാദേവന് പാടിയ ഗാനം, വൈരമുത്തുവിൻ്റെ രചന, ദേവയുടെ സംഗീതം, ആബിദ് കൊടുവള്ളിയുടെ പ്രിയപ്പെട്ട പാട്ട്.

0: പ്രിയ ഗീതം സമാപിച്ചു.
1: പ്രിയ ഗീതം.
0: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം സന്ദർശിക്കും. 1951 ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദ് പുനഃസ്ഥാപിച്ച ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന്റെ 75 വാർഷികാഘോഷത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. നാസിക്സ് TCSലെ ലൈംഗിക പീഡനം, മതപരിവർത്തനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന HR മാനേജർ നിത ഖാൻ അറസ്റ്റിൽ. കേസ് രജിസ്റ്റർ ചെയ്ത് 40 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ്. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിച്ചു. പിണറായി ഗവൺമെന്റിന് തെറ്റുപറ്റിയെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു. ഗവൺമെന്റിന് നയവ്യതിയാനമുണ്ടായെന്നും ആശാസമരം, PM ശ്രീ പദ്ധതി എന്നിവയിലും പിഴവ് പറ്റിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11

ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: 103.6 റിയൽ എഫ്എം ആകാശവാണി 103.6 റിയൽ എഫ്എം യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ 9400224440. ആദ്യ ഗാനം ആകാശഗംഗ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, എസ് രമേശൻ നായരുടെ രചന, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനടുത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്പിറ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ മാസം 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8547630339, മറ്റൊരു നമ്പർ 9495675595.
1: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
2: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈജി ബാക്ക് ടു സ്റ്റഡി
1: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ചേലേമ്പ്ര നിന്നും സദാനന്ദൻ PC ആണ് യുവ ചോയ്സിലൂടെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിത്രം ഗായത്രി. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന വയലാ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന +2 ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9495 9999699.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: ചിത്രം കവർ സ്റ്റോറി, പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ശരത്തിന്റെ സംഗീതം. യുവ ചോയ്സിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടത് വെട്ടിച്ചെറിയിൽ നിന്നും സൈനബ, മുഹമ്മദ്, റഹീസ്, റഹീന, അലൻ, സിത്താര, റബീഹ് എന്നിവർ.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശാദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15 മെയ്. താൽപര്യമുള്ള അംഗങ്ങൾ 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം.
1: മൾട്ടി ബാക്ക് ടു സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
2: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
1: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇരിട്ടി കീഴൂരിൽ നിന്നും സന്ദീപ്, ഉഷ, ദിവ്യ, രാജൻ, സുജിത്ത്, ശ്രീത, താപ്സി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനിയോ ചോയ്സിൽ. എം ജയചന്ദ്രൻ ഈണം നൽകിയ ഈ ഗാനം വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിൽ നിന്ന്. കൈതപ്രത്തിന്റെ രചന, പാടിയത് ബേബി വിദ്യ.
2: അച്ഛനും കൊച്ചനും കൊച്ചനും എത്തി സെറ്റ് മെസ്സ്.

0: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ ഈ മാസം 20-നകം അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ പറയാം: 0484-24-22-275.
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ചേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
3: കാശിനിക്കുർ

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവ ചോയ്സിൽ കേൾക്കാം ചിച്ചോർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. യുവ ചോയ്സിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടത് KMK കോളിച്ചൽ.

0: IHRD സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിലൂന്നിയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാകുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് IHRD ഇന്റേൺഷിപ്പിലൂടെ ലഭ്യമാക്കുന്നത്. താൽപര്യമുള്ള 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ സമീപത്തെ IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ ബന്ധപ്പെടണം.
1: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
2: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം
3: സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.
9: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അനന്തു എന്ന

എനിക്ക് വേണ്ടി രാമനാട്ടുകാരൻ നിന്നും രാജേഷ്, അനുവിന്ദ്, വിനോദ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. നാടോടി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, മിൻമിനി, ആന്റോ, അലക്സ് എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

0: അഭിനന്ദൻ കാ എഹ്സാസ്.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

യുവ ചോയ്സിൽ ഇനി കേൾക്കാം കൈമ്പാലത്ത് നിന്ന് ബബിത, രഞ്ജിനി, മിനി, ശോഭിത, സിന്ധു, സിൻസ, സുനന്ദ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. കൈതപ്രത്തിന്റെ രചന രവീന്ദ്രന്റെ സംഗീതം. പാടിയത് എം ജി ശ്രീകുമാർ.

0: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
1: തീർച്ചയായും.
0: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
2: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: ടിഎൻസി അപ്ലൈ.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: എം എസ് വിശ്വനാഥൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലങ്കാദഹനം. യുവ ചോയ്സിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടത് ബാംഗ്ലൂരിൽ നിന്നും ലതിക.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട്.

0: സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: റിയൽ എഫ്എമ്മിൽ യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുലം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. മധുസൂദനൻ നായരുടെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നത് കടലുണ്ടിയിൽ നിന്ന് അഹല്യ ഷിജു.

0: ഇനി ടി വിയിലേക്ക് മാറ്റിയാലോ.
1: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
2: കൂടെ വിഷു ഓഫറിൽ 1:10,00,000 രൂപയും.
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: TNC അപ്ലൈ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
5: പയ്യോളി നിന്നും ജയ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി യുവ ചോയ്സിൽ. നന്ദനം എന്ന ചിത്രത്തിലെ ഗാനം. ഗിരീഷ് പതഞ്ജലിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം, പാടിയത് ചിത്രം.

0: ിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്.
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
10: ആകാശവാണി 103.6 റിയൽ FM, സമയം 12 മണി. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ നിയന്ത്രിത പ്രക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്ത് വെച്ച് DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്ന ആയുധത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒറ്റക്കെട്ടാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയനുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുടിയേറ്റക്കാരുടെ സംരക്ഷണം, അവരുടെ ജീവിതചക്രത്തിലുടനീളം ശക്തമായ അന്താരാഷ്ട്ര സഹകരണം എന്നീ അടിസ്ഥാന തത്വങ്ങളിലൂന്നിയാണ് ഇന്ത്യയുടെ കുടിയേറ്റ നയമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തിലെ പ്രതിനിധി സംഘ തലവന്മാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ പണമിടപാട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, വഞ്ചനാ കേസുകളിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. 3 സ്ഥാപകർ അറസ്റ്റിലായി. പെരിയാർ കടുവ സങ്കേതത്തിൽ വനംവകുപ്പിന്റെ പ്രത്യേക സംരക്ഷണയിലായിരുന്ന പെൺകടുവ മംഗളയെ തൃശൂരിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാത്രിയാണ് പ്രത്യേക കൂട്ടിനുള്ളിലാക്കി വാഹനത്തിൽ കാഴ്ചപരിമിതി നേടുന്ന കടുവയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയത്. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് 35 വർഷം പൂർത്തിയാവുന്നു. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയും സമഗ്ര വാർത്താ പ്രക്ഷേപണത്തിലൂടെയും ശ്രോതാക്കളുടെ ഇഷ്ടനിലയമാണ് കണ്ണൂർ നിലയം. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകും. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: യുവർ ചോയ്സ് സമാപിച്ചു.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക്ക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: മലയാളിയുടെ സ്വീകരണ മുറി.

0: ഈ നാട്യം
1: നോക്കിയോ,
0: ഇതിന്റെയിൽ
1: മന്ദഹാസ ചന്ദനം നീ നീട്ടിയോ,
0: കോപമോ
1: ഇപ്പോഴും
0: കോമളെ, എന്തിനേവം വാട്ടുവാൻ നിന്നാരനേ,
1: എന്തിനോ
0: ഈ നാട്യം
1: നോക്കിയോ,
0: ഇതിനിടയിൽ
1: മന്ദഹാസ ചന്ദനം.

0: ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: മലബാർ മെഡിക്കൽ കോളേജ്.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം എവർഗ്രീൻ ഡ്യൂറ്റ്സ്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ തമിഴക വെട്ടിക്കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാവുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയുക്ത MLA മാരുടെ അഭിപ്രായം തേടിയ AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അല്പം മുമ്പാണ് മുകുൾ വാസ്നിക്കും അജയ് മാക്കനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയത്. കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം നേതാക്കൾ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുകയാണ്. KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. UDFന് ചരിത്രവിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. പ്രവർത്തകരോട് അമിതാവേശം പാടില്ലെന്നാവശ്യപ്പെട്ട അദ്ദേഹം എല്ലാ ഘടകങ്ങളും പരിശോധിച്ചായിരിക്കും പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നും പറഞ്ഞു. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെൻറ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്. LDFനെതിരെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന പാർട്ടി നേതാവുമായ EP ജയരാജൻ കുറ്റപ്പെടുത്തി. LDFനുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നും കേരളത്തിൽ ഇങ്ങനെയൊരു ജനവിധി പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷം ദുർബലമാകുന്നത് കേരളത്തിന് ഗുണകരമാകില്ലെന്ന് പറഞ്ഞ EP ജയരാജൻ ജനക്ഷേമകരമായ എല്ലാ പ്രവർത്തനങ്ങളും തുടരാൻ ഇടതുപക്ഷം ശ്രമിക്കുമെന്നും അറിയിച്ചു. പിണറായി ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു പറഞ്ഞു. ഗവൺമെൻറ്റിന് നയവ്യതിയാനമുണ്ടായെന്നും ആശാസമരം, PM ശ്രീ പദ്ധതി എന്നിവയിൽ പിഴവ് പറ്റിയതായും പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഗവൺമെൻറ് രൂപീകരണത്തിന് തമിഴക വെട്ടിക്കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ പാർട്ടി നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. തമിഴക വെട്ടിക്കഴകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിൻ്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് പാർട്ടികളും പിന്തുണക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. അസമിൽ NDA ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെൻറ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല യോഗമാണ് മന്ത്രിസഭയുടെ സത്യ

0: പ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ബംഗാളിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് നിയുക്ത MLA മാർ ഇന്ന് കൊൽക്കത്തയിൽ യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്ത് DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്ന ആയുധത്തിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ബോംബുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് സ്മാർട്ട് ആയുധങ്ങളാക്കി മാറ്റുന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഗ്ലൈഡർ വെപ്പൺ സിസ്റ്റമാണ് താര എന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഓൺലൈൻ പണമിടപാട്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് വഞ്ചനാ കേസുകളിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കേസെടുത്തു. 3 സ്ഥാപകർ അറസ്റ്റിലായി. ഈ വർഷം മാർച്ച് വരെ ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം 2,17,00,000 ഉയർന്നു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നിയന്ത്രിക്കുന്ന പദ്ധതി വിരമിക്കലിന് ശേഷം പൗരന്മാർക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യുന്നതാണ്. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതിൻ്റെ 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒറ്റക്കെട്ടാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാൻഡർലയനുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് 35 വർഷം പൂർത്തിയാവുന്നു. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ശ്രോതാക്കളുടെ ഇഷ്ടനിലയമായി മാറിയിട്ടുണ്ട് കണ്ണൂർ നിലയം. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹൻ വൈകിട്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിൻ്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 May 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. 101.5 MHz കണ്ണൂർ നിലയത്തിൻ്റെ പ്രക്ഷേപണം. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്. പ്രക്ഷേപണത്തിലെ വൈവിധ്യതയും ആവിഷ്കാരവും നിലയത്തെ വേറിട്ട് നിർത്തുന്നുവെന്ന് പ്രോഗ്രാം മേധാവി H വിനോദ് ബാബു പറഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആകാശവാണി നിലയത്തിന് സമീപമാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
0: സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ചാലക്കുടിപ്പാലം May 9 മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ആശങ്കയായി ഗതാഗത കുരുക്ക്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: ചാലക്കുടിപ്പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി ചാലക്കുടിപ്പാലം അടച്ചിടാൻ പോകുന്നത് ഇത് 2ാം തവണയാണ്. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു. ഈ സമയത്ത് മേഖലയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കുമുണ്ടായിരുന്നു. പരിശോധനയിൽ പാലത്തിന് ബലക്ഷയമടക്കമുള്ള അപാകതകളൊന്നും കണ്ടെത്തിയിരുന്നില്ല.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട്ടിൽ പ്രാദേശിക കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി സജീവമാകുന്നു. വാഴക്കുലയും ചക്കയും വാഴച്ചുണ്ടും ഉൾപ്പെടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് വയനാട്ടിൽ നിന്ന് ബംഗളൂരു ഉൾപ്പെടെ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
3: ഒട്ടുമിക്ക കാർഷികോൽപ്പന്നങ്ങളുടെയും പ്രധാന വിളവെടുപ്പ് സീസണായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ചക്കയുടെ സീസൺ ആയതോടെ വ്യാപാരികൾ കർഷകരുടെ അടുക്കിൽ നിന്നും ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിൽ

0: കയറ്റി അയച്ചു വരികയാണ്. വരിക്ക ചക്കയ്ക്കാണ് ഡിമാൻഡ്. കിലോയ്ക്ക് 8 രൂപ മുതൽ വില നൽകിയാണ് ചക്ക സംഭരിക്കുന്നത്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വയനാട്ടിൽ നിന്നുള്ള ചക്കയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസണായതോടെ വാഴക്കുലയ്ക്കൊപ്പം തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കിലോയ്ക്ക് 5 രൂപ നിരക്കിലാണ് വാഴച്ചുണ്ട് കർഷകരിൽ നിന്നും വ്യാപാരികൾ ശേഖരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. പവന് ഇന്ന് 240 രൂപ കുറഞ്ഞ് 111,960 രൂപയായി. ഗ്രാമിന് 13,975 രൂപയാണ് ഇന്നത്തെ വില. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ തമിഴക വെട്ടിക്കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാവുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: FM 103.6 Real FM.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

ആകാശവാണി 103.6 ശ്രീലഭം. FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയുക്ത MLA മാരുടെ അഭിപ്രായം തേടിയ AIC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അല്പം മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈമാറിയത്. LDFനെതിരെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചെന്ന് CPIM നേതാവ് EP ജയരാജൻ. LDFനുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നും കേരളത്തിൽ ഇങ്ങനെയൊരു ജനവിധി പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ വർഷം മാർച്ച് വരെ ലഭിച്ച കണക്കനുസരിച്ച് ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം 2,17,00,000 ഉയർന്നു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പദ്ധതി വിരമിക്കലിന് ശേഷം പൌരന്മാർക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യും. പത്തനംതിട്ടയിലെ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കാത്തലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന ചടങ്ങായ ചെമ്പെടുപ്പ് റാസ ഇന്ന് നടത്തി. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശി നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. KCF ഭിന്നശേഷി സൗഹൃദ സംഗമം മറ്റന്നാൾ വെള്ളിമാടുകുന്ന് GDTയിൽ. സാംസ്കാരിക സമ്മേളനം, ഭിന്നശേഷി കലോത്സവം, എക്സിബിഷൻ, മെഡിക്കൽ ക്യാമ്പ്, ഭിന്നശേഷിക്കാരുടെ ഉൽപ്പന്ന വിപണന മേള എന്നിവ സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0495 എന്ന എസ് ടി കോഡിൽ

3661774 എന്ന നമ്പറിലും 2366176 നമ്പറിലും, മൊബൈൽ നമ്പർ 9447444800. കേൾക്കാം സീതാരാമം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയ ഗാനം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചത് പ്രകാശ് കൊട്ടപ്പുറമാണ്. ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം, പാടിയത് യേശുദാസ്.

റിയൽ എഫമിൽ ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാനന്തവാടി നിന്നും സുജിത്ത് ആവശ്യപ്പെട്ട ഗാനമാണിനി. എൻ ജി ശ്രീകുമാറും സുജാതയും പാടിയ ഈ ഗാനം വന്ദനം എന്ന ചിത്രത്തിൽ നിന്ന്, ഷീബു ചക്രവർത്തിയുടെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: രവി ബോംബെ ഈണം നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നഖക്ഷതങ്ങൾ. ഗാനരചന ONV കുറുപ്പ്. ഗാനം ആവശ്യപ്പെട്ടത് പണിക്കറോട് നിന്നും ശുഭ.

ഗാനോത്സവത്തിൽ ഇനി പൊറ്റമ്മിൽ നിന്നും ദേവിക ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വയലാറിന്റെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം. ചിത്രം കടത്തുകാരൻ. പാടിയത് എസ് ജാനകിയും എ കെ സുകുമാരൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: തലശ്ശേരിയിലെ രാജേഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം സ്നേഹസാഗരം, ജോൺസന്റെ സംഗീതം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, പാടിയത് വേണുഗോപാലും ചിത്രയും.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കൈതപ്രത്തിന്റെ രചന കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം, ചിത്രം ഏകാന്തം, പാടിയത് യേശുദാസ്. ഗാനോത്സവത്തിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടത് വളയത്ത് നിന്നും അനില.

റിയൽ എഫ് എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. ഇനി കേൾക്കാം മഴ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ രചിച്ച് രവീന്ദ്രൻ ഈണ നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വെള്ളിയൂരിൽ നിന്നും ചന്ദ്രിക ചന്ദ്രൻ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് ഇഷ്ടഗാനം ആവശ്യപ്പെട്ടത് കുതിരക്കണ്ടി നിന്നും ദേവകിയാണ്. ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്. ബിജു തിരുമലയുടെ രചന, ജെറി അമൽദേവിന്റെ സംഗീതം, പാടിയത് ചിത്രം.

ഗാനോത്സവത്തിൽ ഇനി മാത്തറയിലെ നിതയുടെ ഇഷ്ടഗാനം. ഗൗരിശങ്കരം എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും ചിത്രയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കൈതപ്രത്തിന്റെ വരികൾ എസ് പി വെങ്കടേഷിന്റെ സംഗീതം, ചിത്രം വാത്സല്യം, പാടിയത് ചിത്ര. ഈ ഗാനം ആവശ്യപ്പെട്ടത് പാലാഴിയിൽ നിന്നും ലിഷ.

കുണ്ടുപറമ്പ് നിന്നും സരിത ആവശ്യപ്പെട്ട ഗാനം ചിത്രം ഗ്രാമഫോൺ. ഗിരീഷ് പത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം. പാടിയത് ജയചന്ദ്രനും സംഘവും.

0: Narratives from both sides reflect the deep mistrust complicating the emerging 14-point peace framework, one that would pause hostilities and open a 30-day window for final negotiations on Iran's nuclear program, sanctions relief and Strait of Hormuz transit arrangements. This is Vinod Kumar for Akashvani News from Dubai.
1: In IPL cricket, Delhi Capitals will face Kolkata Knight Riders at Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. Yesterday, Lucknow Super Giants defeated Royal Challengers Bengaluru by 9 runs in a rain-affected match at Bharat Ratna Shri Atal Bihari Vajpayee Khana Cricket Stadium in Lucknow. And now, before we end the bulletin, the headlines once again. West Bengal BJP Legislature Party to meet in Kolkata today to elect its leader. DRDO and Indian Air Force successfully conduct maiden flight trial of indigenous Tara glide weapon. Prime Minister Narendra Modi describes Somnath Temple as timeless symbol of Bharat's resilience, unity and civilizational strength. US Court of International Trade declares Trump administration's 10% universal tariff levied on imports from India and other countries illegal. U.S. President Donald Trump says United States and European Union are united in ensuring that Iran never acquires nuclear weapons. And in IPL cricket, Delhi Capitals to take on Kolkata Knight Riders in Delhi this evening. With that, we end the midday news.
2: Agashavani.
3: ആകാശവാണി. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
4: റഷ്യയിലെ പഠിപ്പുള്ള ദരിദ്രനാണ് നിക്കോഫ്. അനീതിക്കെതിരെ അയാളിൽ വിപ്ലവാഗ്നി ജ്വലിച്ചിട്ടുണ്ട്. ഒരു പലിശക്കാരിയെ അയാൾ കൊല്ലുന്നു. ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും മനസാക്ഷിയുടെ വിചാരണ കോടതിയിൽ അയാൾ വിയർക്കുകയാണ്. മായ്ക്കാനാവാത്ത മനസ്സിലെ രക്തക്കറ മറ്റുള്ളവർ കാണുമെന്ന് നനച്ച് ഭയാക്രാന്തനാണ് അയാൾ. പനിയുടെ വിഭ്രാന്തിയിലാണെന്ന് ധരിച്ച് നിക്കോവിനെ സഹായിക്കാനെത്തുന്ന കൂട്ടുകാരൻ റസുമുഹീൻ സെമറ്റോവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി സുഹൃത്താണ്. നിക്കോവിന്റെ താമസ സ്ഥലത്ത് അയാൾ ഉറങ്ങുമ്പോൾ എത്തിയ സെമറ്റോവിനോട് സംശയാസ്പദമായ പല വാക്കുകളും പിച്ചും പെയ്യുമെന്നവണ്ണം നിക്കോവ് പറയുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞ നിക്കോവിനെ സഹായിക്കാൻ കൂട്ടുകാരൻ റസുമഹീനെത്തുന്നു.
5: നിക്കോവ്, നീ ഇപ്പോഴും ഉണർന്നിരിക്കാനോടാ. നിക്കോവ് നല്ലത് തന്നെ. നസ്താസ്യ, ആ പൊതി ഇവിടെ കൊണ്ടുവരൂ.
6: ദാ വരുന്നു.
5: ഒന്നോ രണ്ടോ നിമിഷത്തിനകം പണം എങ്ങനെ ചെലവാക്കിയെന്ന് കാണിച്ചു തരാം.
7: സമയം എത്രയായി?
5: സമയം ഇപ്പോ 6 മണിയായി കാണും. നീ സുഖമായിട്ട് കിടന്നുറങ്ങി. ദാ സന്ധ്യയായിരിക്കുന്നു, നീ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കുന്നു.
7: ദൈവമേ, എന്തപരാധമാണ് ഞാൻ ചെയ്തത്?
5: അപരാധമോ? നീ നല്ലതാണടാ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? ആരെങ്കിലും കാണാമെന്ന് കേട്ടിട്ടുണ്ടോ? ഏ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് നിക്കോ. ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞ 3 മണിക്കൂർ കാത്തു നിൽക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇങ്ങ് മുകളിൽ കയറി വന്നു. നീ നല്ല ഉറക്കത്തിലായിരുന്നു. 2 പ്രാവശ്യം ഡോക്ടർ സോസിമോവിന്റെ അടുക്കലും പോയി. അയാൾ വീട്ടിലില്ല. അത്ഭുതം തന്നെ. പോട്ടെ, സാരമില്ല, അയാൾ ഉടൻ തന്നെ ഇങ്ങെത്തും.
7: ഡോക്ടർ വരാൻ പറഞ്ഞു.
5: അതെ, സോസിമോവ് എന്റെ സുഹൃത്താനടാ. ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. പേരെടുത്ത് വരാൻ വിളിക്കുന്നിടത്തൊക്കെ ഓടിച്ചെല്ലും.
7: മറ്റുള്ളിടത്തെ പോലെ അല്ലല്ലോ റഷ്യയിൽ രോഗികളെ തേടി ഡോക്ടർമാർ. റസുമഹീൻ,

0: നിനക്ക് പരിചയമില്ലാത്തിടമില്ല, പരിചയമില്ലാത്തവരുമില്ല.
1: നിക്കോ, ഇപ്പൊ എന്റെ അമ്മാവൻ എന്റെ കൂടെയാണ് താമസം. എന്റെ അമ്മാവനോടൊപ്പം ഞാൻ ഇന്ന് പഴയ സ്ഥലത്ത് നിന്ന് താമസം മാറുന്നു. എന്നാൽ അതൊരു പ്രശ്നമല്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നസ്താസിയ, ആ പൊതി ഇങ്ങ് തന്നേ, ഇത് തുറന്ന് നോക്കാം. നിനക്കിപ്പോ എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ലല്ലോ.
0: എനിക്കിപ്പോൾ പൂർണ്ണ സുഖമാണ്. ഞാനിപ്പോൾ രോഗിയല്ല. നീ ഇവിടെ വന്നിട്ട് കുറെ സമയമായോ?
1: ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 മണിക്കൂറായി നീ ഉണരുന്നത് കാത്തിരിക്കുകയായിരുന്നു.
0: അല്ലടാ, ഇപ്പോഴത്തെ കാര്യമല്ല, അതിനു മുമ്പ്.
1: നീ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: അല്ല, ഇവിടെ നീ എത്ര നാളായി വന്നു തുടങ്ങിയിട്ട്?
1: എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇന്ന് കാലത്ത് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചല്ലോ, അതൊന്നും നീ ഓർക്കുന്നില്ലടാ.
0: അതെല്ലാം ഒരു സ്വപ്നമായിരുന്നില്ലേ? നടന്ന കാര്യങ്ങളാണോ?
1: ഓ, നീ മറന്നിരിക്കുന്നു. നീ അപ്പോൾ നീ ആയിരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉറങ്ങിയപ്പോൾ നിനക്ക് അല്പം ഭേദമായിട്ടുണ്ട്. നീ ശരിക്കും ഉഷാറായിരിക്കുന്നു. വളരെ നല്ലത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
0: ഇതെന്താണ് പൊതിയിലുണ്ടായിരുന്നത്? റസ്മഹിൻ, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ?
1: വേണം, ഉണ്ട്. ഞങ്ങൾക്ക് നിന്നെ മനുഷ്യനാക്കി എടുക്കണം. ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. ദേ നോക്കേ, ദേ ഈ തൊപ്പി കണ്ടോ, മനോഹരമായ തൊപ്പി. നീ ഇതൊന്ന് ധരിച്ചു നോക്ക്.
0: വേണ്ട.
1: എന്താ നോക്കണ്ടേ?
0: ഇപ്പോഴോ? അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം.
1: ഇല്ല നിക്കോ, നീ വഴക്കിടല്ലേ, പിന്നീട് ഇത് വൈകി പോകും. എനിക്ക് രാത്രി മുഴുവൻ ഉറക്കം കിട്ടില്ല. കാരണം അളവറിയാത്തത് കൊണ്ട് ഏകദേശം അളവ് കണക്കാക്കി വാങ്ങിയതാ. എന്നിട്ടും കണ്ടോ, നല്ല പാകം, നിനക്ക് വളരെ യോജിച്ചത് തന്നെ.
0: പിന്നെ
1: വസ്ത്രധാരണത്തിലെ ഏറ്റവും പ്രധാന കാര്യം അനുയോജ്യമായ തൊപ്പി തിരഞ്ഞെടുക്കുക തന്നെയാണ്. നിനക്കിത് കൊള്ളാം.
0: എന്റെ ഇപ്പോഴുള്ള തൊപ്പി ശരിയാണ്, എനിക്ക് ലജ്ജ ഉണ്ടാക്കുന്നു.
1: നസ്താസിയ, ഈ 2 തൊപ്പികളും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. കണ്ടോ, ഇത് രത്നം. ഞാനിതിന് എന്ത് വില കൊടുത്തെന്ന് അറിയാമോ?
2: 20 കോപ്പക്സിൽ കൂടുതൽ കൊടുത്തു കാണില്ല.
1: 20 കോപ്പക്സ്? വിഡ്ഢിത്തം. ഇക്കാലത്ത് നിനക്ക് പോലും അതിനേക്കാൾ വിലയുണ്ട്.
2: എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യം കൂടിക്കൂടി എന്തും പറയാമെന്നായോ?
1: നസ്താസിയ, ക്ഷമിച്ചു കളയേ.
2: എനിക്ക് വിലയുള്ളത് കൊണ്ടല്ലേ വില കുറച്ച് കാണിക്കുന്നത്.
1: ഈ തൊപ്പിക്ക് 80 കോപ്പക്സ്. കുറച്ചിരുന്ന് പഴകിയതിനാലാണ് അത്രയും വില കുറച്ചു തന്നത്. പിന്നെ കീറിയാൽ അടുത്ത വർഷം വേറെ തരാമെന്നും പറഞ്ഞു. ഇനി സ്കൂളിൽ പറയാറുള്ളത് പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലേക്ക് കടക്കാം. ഈ പാൻസിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കണ്ടോ, കണ്ടോ ഈ പാൻസ് കണ്ടോ, കട്ടി കുറഞ്ഞ ചാരനിറത്തിലുള്ള ഒരു ഉളൻ പാൻസ്, വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. കാലത്തിനനുസരിച്ച് എപ്പോഴും സഞ്ചരിക്കുക, കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക.
0: നീ ആളുകൊള്ളാമല്ലോ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ കണ്ടെത്തി.
1: അതെ,
0: തീ വില കൊടുക്കാതെ എല്ലാം വാങ്ങുകയും ചെയ്തു. അനാവശ്യമായ ഒരു പണം റസ്മഹിൻ ചെലവാക്കില്ല.
1: ജനുവരിയിൽ ക്യാബേജ് സൂപ്പ് നിർബന്ധമല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവാക്കരുത്. അതുപോലെയാണ് ഈ സാധനങ്ങളും. ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ട് വേനൽക്കാല വസ്ത്രങ്ങൾ വാങ്ങുന്നു. കുറച്ച് പഴയതെങ്കിലും ഒരു തുളയോ കറയോ ഇല്ലാത്ത വളരെ നല്ല തുണി. ആർഭാടം കാണിക്കാനുള്ളതല്ല വസ്ത്രങ്ങൾ. ഇവയുടെ വില ഊഹിച്ച് പറയാമോ നിനക്ക്? ഇത് ഉപയോഗിച്ച് കേടായാൽ തിരിച്ചു കൊടുത്താൽ മതി, യാതൊരു വിലയും ഈടാക്കാതെ മറ്റൊന്ന് മാറ്റിത്തരും.

0: നല്ല കരുതലുണ്ട്. റസ്മുഖീൻ, ഇനിയും എന്തോ ഉണ്ടല്ലോ.
1: ഇനി ബോട്ട്സ്, പിന്നെ ഇത് കുറച്ച് തേഞ്ഞിട്ടുണ്ട്, എന്നാൽ അതും ഇനിയും മാസങ്ങളോളം ഉപയോഗിക്കാം. ഇത് നോക്കിയേ, കാരണം വിദേശ തുകലിൽ നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷ് വിദേശ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അവർക്ക് വിറ്റതാണ്. കണ്ടോ, 6 ദിവസമേ അയാൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ, 1.5 റൂബിൽ നിന്ന് കിട്ടി.
2: എന്നാൽ അത് പാകമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: നീ ഒന്നിട്ട് നോക്കിയേ.
0: ഏ, കുഴപ്പമില്ല, പാകമാണ്. ഇനിയും പലതുമുണ്ടല്ലോ.
1: അതെ, ഇനി ഞാൻ കണക്ക് പറയാം. 80 കോപ്പക്സ് ഈ തൊപ്പിക്ക്, ഈ 3 ഉടുപ്പുകൾക്ക് 2 റൂബിൽ 25 കോപ്പക്സ്. മനോഹരമായി ഈ ബൂട്ട്സിന് 1.5 റൂബിൾസ് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി 4 റൂബിൾ 55 കോപ്പക്സ്. കുപ്പായത്തിന് അടിവസ്ത്രങ്ങൾ മൊത്തമായി വാങ്ങിയത് കൊണ്ട് 5 റൂബിൾ 55 കോപ്പക്സ്. എല്ലാം കൂടി ആകെ മൊത്തം 9 റൂബിൾ 55 കോപ്പക്സ്. ബാക്കി 45 കോപ്പക്സ് ഇതാ ചെമ്പു നാണയങ്ങളായിട്ട്. അങ്ങനെ നിക്കോ, ദേ നോക്ക്, ദേ ഇത് പിടിക്ക്, നിനക്കേ പുതിയൊരു വേഷമായി.
2: 10 റൂബിള് കൊണ്ടുപോയിട്ടും ഇത്രയും വസ്ത്രവും വാങ്ങി ബാക്കിയും കൊണ്ടുവന്നിരിക്കുന്നു. റസ്മിഹിൻ, ഇതാണ് ഉത്തമ സുഹൃത്ത്.
1: ഇനി നോക്ക്, നിന്റെ വേഷങ്ങളൊക്കെ ഒന്ന് മാറ്. മിക്കവാറും നിന്റെ ഷർട്ടിനോടൊപ്പം നിന്റെ ഈ അസുഖവും പോകും.
0: ഇതൊന്നും എനിക്ക് വേണ്ട. അട്ടെ, ഇതിനെല്ലാം പണം നിനക്ക് എവിടുന്ന് കിട്ടി?
1: പണമോ? എടാ, ഇത് നിന്റെ പണം തന്നെ. നിന്റെ അമ്മ കൊടുത്തയച്ച പണം രാവിലെ നീ എഴുതി ഒപ്പിട്ട് മേടിച്ചില്ലേ? ഓർക്കുന്നില്ലേ നീ? അതിൽ നിന്ന് 10 റൂബിൾ കാലത്തെ നിന്നോട് ഞാൻ ചോദിച്ചു വാങ്ങിയില്ലേ? നോക്ക്, നിനക്ക് ഓർമ്മയില്ലേ?
0: ഇപ്പോൾ ഓർക്കുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 14-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം ഗസലുകൾ ഹരിഹരൻ പാടിയത്.

ഹരിഹരൻ പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കൊൽക്കത്തയിൽ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം തീരുമാനമെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റിൽ ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ മന്ത്രാലയം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. പാലക്കാട് സ്വദേശിയായ നൌഷിജ ആണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ 9400224440. ആദ്യ ഗാനം ഗുരു എന്ന ആ ചിത്രത്തിന് വേണ്ടി യേശുദാസ്, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ രചന, ഇളയരാജയുടെ സംഗീതം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
4: യുവ ചോയ്സിൽ ഇനി കേൾക്കാം. വി കെ മഹേഷ് കരിങ്ങാട് നിന്നും ആവശ്യപ്പെട്ട ഗാനം, ചിത്രം വരവേൽപ്പ്. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം, പാടിയത് യേശുദാസ്.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആടുപുലിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആനക്കുഴിക്കരയിൽ നിന്നും സരിത, ബാനു, റോസി, ദിവ്യ, ധന്യ, ആസ്യ, ലച്ചു, റീജ, നിയാസ് എന്നിവർ. ഈ ഗാനത്തിൻ്റെ രചന കൈതപ്രം, സംഗീതം രതീഷ് വേഗ.

0: ഓ, ഈ വേനൽച്ചൂട് എന്നിട്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
1: 1.5 ton 3-star 5-star AC കിലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI യും
0: ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC apply.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പയ്യോളി ഇരിങ്ങിൽ നിന്നും കൃഷ്ണകുമാറാണ് ഗാനം ആവശ്യപ്പെട്ടത്. രവീന്ദ്രൻ ഈണ നൽകിയ ഈ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം തേനും വയമ്പും. ഗാനരചന ബിജു തിരുമല.

0: സഗതിയിൽ ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാദാനം.
1: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
2: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
1: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: ബി എൽ ഡി സി ഫാനുകൾ 2000 രൂപയിൽ താഴെ.
1: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: ടി എൻ സി അപ്ലൈ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: യുവർ ചോയ്സിൽ ഇനി ഗാനം എന്ന ചിത്രത്തിന് വേണ്ടി വാണിജ്യറാം പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്തറിൽ നിന്നും ഗിരീഷ്.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
4: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: അനിൽ, സിദ്ധാർത്ഥ്, സാധിക, ഷൈനി, രാജലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി യുവ ചോയ്സിൽ. ചിത്രം കൂടെവിടെ. ഒ എൻ വി കുറുപ്പിന്റെ രചന, ജോൺസന്റെ സംഗീതം, പാടിയത് എസ് ജാനകി.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: നിറക്കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് യുവർ ചോയ്സിലൂടെ കൊയിലാണ്ടി കൊല്ലത്ത് നിന്നും രചിത ആവശ്യപ്പെട്ടത്. പൂവച്ചൽ ഖദറിന്റെ രചന, ശ്യാമിന്റെ സംഗീതം.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: KPG Roofing's Good Morning Honey Drops സമർപ്പിക്കുന്നത്.
3: നിറമങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത KPG മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
4: KPG Roofing's.
5: യുവ ചോയ്സ് ആണ് റിയൽ എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാധരൻ ഈണൻ നൽകി ചിത്രപാടിയ ഗാനം ചിത്രം പാദമുദ്ര. ഈ ഗാനം ആവശ്യപ്പെട്ടത് അരീക്കാട് നിന്നും മായ, ബിന്ദു, ശ്യാമള.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്. മൈ ജി.
2: ചോറോട് നിന്നും സന്ധ്യ, സിനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ദേവരാഗം എന്ന ചിത്രത്തിലേത്. എം ഡി രാജേന്ദ്രന്റെ രചന, മരകതമണിയുടെ സംഗീതം, പാടിയത് സുജാത സിന്ധു.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: യുവ ചോയ്സിൽ ഇനി ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിന് വേണ്ടി നജീമ ഷാദ്, അഭിരാം അജയ് എന്നിവർ പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മാങ്കാവ് നിന്നും രാധിക.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: രാമനാട്ടുകര നിന്നും മിനി അജയ് ആവശ്യപ്പെട്ട ഗാനം, ചിത്രം അൻവർ, ശ്രേയാ ഘോഷാലും നവീൻ അയ്യർ, ശബരി എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപിസുന്ദർ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കൊൽക്കത്തയിൽ ചേരുന്ന BJP നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം തീരുമാനമെടുക്കും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECINET ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ്സിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് കാർഗോ മേഖലയിൽ സുശക്തമായ വളർച്ച കൈവരിച്ചു. 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൾ കൈവരിച്ചത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. 8 വർഷം മുമ്പ് കാണാതായ പിതാവിനെയാണ് കൊലപ്പെടുത്തിയെന്ന് സംശയം ഉയർന്നത്. പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 മരണം. പാലക്കാട് സ്വദേശിയായ നൌഷിജയാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: വിളവുകൾ വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: സബ്കെ ലിയെ സമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദി ജി കാ സങ്കൽപ്
3: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: അബ് തക് ഇസ് യോജന സെ 8 കറോഡ് 85 ലാഖ് സെ അധിക ലാഭാർത്ഥി ജുഡ് ചുകേ ഹൈ. അഗർ ആപ് ഭി 18 സെ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖാ സെ സമ്പർക് കരേ.

0: പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ Epson HP ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
0: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം.
0: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
1: ഒരു വീടായാൽ
2: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
2: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
2: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: മ്യൂസിക് നിക്സ്.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: മ്യൂസിക് നിക്സ്.

0: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി
0: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ടിഎൻസി അപ്ലൈ.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: മൈജി ബാക്ക് ടു സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
1: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
0: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. റെയിൽവേ സുരക്ഷയും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് ഉത്തരേന്ത്യൻ റെയിൽപാതകളിൽ തദ്ദേശമായി വികസിപ്പിച്ച കവച് എന്ന ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നു. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്നുള്ള രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് സിയാൽ കാർഗോ മേഖലയിൽ സുശക്തമായ വളർച്ച കൈവരിച്ചു. 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി KSWMB ഭാഗമായി കൊണ്ടോട്ടി നഗരസഭയ്ക്കായി വാങ്ങിയ 2 വാഹനങ്ങൾ നഗരസഭാ അധ്യക്ഷൻ UK മമദിഷ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

0: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
1: തീർച്ചയായും.
0: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി. ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: TNC അപ്ലൈ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
1: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
0: കൂടെ വിഷു ഓഫറിൽ 1:10,00,000 രൂപയും.
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: TNC അപ്ലൈ.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇ എം ഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം, ചിത്രം ചുപ്കെ ചുപ്കെ.

0: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഹാ, ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
1: 1.5 ടൺ 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI യും.
0: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC apply.
2: ആശാ ഭോസ്ലെ, ഡാനി എന്നിവർ പാടിയ ഗാനം ചിത്രം കാലാസോന.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
3: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
2: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക് വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
3: ബി എൽ ഡി സി ഫാനുകൾ 2000 രൂപയിൽ താഴെ.
2: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
3: ടി എൻ സി അപ്ലൈ.
4: ആശാ ഭോസ്ലെ, കിഷോർ കുമാർ എന്നിവർ ആലപിച്ച ഗാനം ചിത്രം ചാന്തി സോന.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: കിഷോർ കുമാർ ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം മെഹബൂബ.

ഉപയോഗിച്ചു. FM പ്രധാന വാർത്തകൾ. ബംഗാളിൽ സുവേന്ദു അധികാരി BJPയുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി തമിഴക വെട്രി കഴകത്തിന് CPMന്റെയും CPIയുടെയും പിന്തുണ. ഇതോടെ TVKക്ക് 116 സീറ്റായി. കേവല ഭൂരിപക്ഷത്തിന് ഇനി 2 സീറ്റുകളാണ് വേണ്ടത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. റെയിൽവേ സുരക്ഷയും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് ഉത്തരേന്ത്യൻ റെയിൽപാതകളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് എന്ന ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നു. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്റ്റിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. May 25 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിൽ. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിൽ നിരഞ്ജൻ ചൌധരി, സയ്യിദ് ഹസൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ മത്സരം പുരോഗമിക്കുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിൽ കേൾക്കാം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചനയ്ക്ക് കണ്ണൂർ രാജനീണ നൽകി ചിത്രയും ജയചന്ദ്രനും ആലപിച്ച ഗാനം ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
4: റിവെഞ്ച് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ഭരണികാവ് ശിവകുമാർ. സംഗീതം ഗുണ സിംഗ്.

ബാലചന്ദ്രമേനോൻ, വേണു നാഗവള്ളി തുടങ്ങിയവർ പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം കണ്ണൂർ രാജൻ. ചിത്രം എൻ്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി.

0: ആരെടുക്കും അതാരെടുക്കും.
1: ഞാനെടുക്കും.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ലതികയും സംഘവും ആലപിച്ച ഗാനം ചിത്രം ഒഴിവുകാലം. രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 6:40 ഗാനകേളി തുടരും.

മാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVKക്ക് പിന്തുണ അറിയിച്ച് CPM ഉം CPI ഉം. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ്

0: നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP ആയ KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIM പിന്തുണ അറിയിച്ചു. VCK തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVK കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCK 2 MLA മാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI Net ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി.

0: ഇരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തേയ്മാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാവുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
0: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടഹൻലാൽ ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328 നിഫ്റ്റി 151 പോയിന്റ് നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്. സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആൻഡ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 മണിയോടെ കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. ടി വി കെയ്ക്ക് പിന്തുണ അറിയിച്ച് CPM CPI. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളിയിൽ ഇനി കേൾക്കാം ചിത്ര പാടിയ ഗാനം. ചിത്രം അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്. രചന ബിജു തിരുമല, സംഗീതം വിൽസൺ.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
5: രാജു, ജയം, ലതിക എന്നിവർ പാടിയ ഗാനം. ചിത്രം അകലങ്ങളിൽ, രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കും.
0: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: പൂവച്ചൽ ഖാദറിന്റെ രചനയ്ക്ക് രഘുകുമാർ ഇടം നൽകി. യേശുദാസും സുജാതയും ആലപിച്ച ഗാനം ചിത്രം ചെപ്പ്.

0: അസൈൻമെന്റ്സ് പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
1: മൈജി പ്രാക്ടീസ് സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
0: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
0: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഒരു വീടായാൽ
2: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
2: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
2: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഗാനകേളി
4: സമാപിച്ചു. ഗാനകേളി
5: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
7: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
8: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: വെനീസിയ ബാത്വേഴ്സ്.
10: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
9: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ബംഗാളിൽ സുവേന്ദു അധികാരി BJPയുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി തമിഴക വെട്രി കഴകത്തിനു CPMന്റെയും CPIയുടെയും പിന്തുണ. ഇതോടെ TVKക്ക് 116 സീറ്റായി. കേവല ഭൂരിപക്ഷത്തിന് ഇനി 2 സീറ്റുകളാണ് വേണ്ടത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. ആരോഗ്യ സേവനദാതാക്കളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനായി ആവിഷ്കരിച്ച പ്രാഥമിക ആരോഗ്യ സംരക്ഷണ സംഘങ്ങളുടെ സംയോജിത പരിശീലനം കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നു. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്നു രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ നാറാണംമൂഴി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയിൽ ഇന്ന് ഉച്ചയോടെ കാട്ടുപോത്തുകൾ ഇറങ്ങി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കുമളി പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് നേരെ അസഭ്യവർഷവും കയ്യേറ്റവും നടത്തിയെന്ന പരാതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. കുമളി വെള്ളാരംകുന്ന് സ്കൂളിന് സമീപം വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം. സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിൽ. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിൽ നിരഞ്ജൻ ചൌധരി, സയ്യിദ് ഹസൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ്

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
1: തീർച്ചയായും.
0: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
2: മൈജി ബാക്ക് ടു സ്റ്റഡി. ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: TNC Apply.

0: നാട്യം
1: നോക്കിയോ,
0: ഇതിനിടയിൽ
1: മന്ദഹാസം
0: കോപമോ,
1: ഇപ്പോഴും
0: കോമളേ എന്തിനേവം പാട്ടുവാൻ നിന്മാരനേ,
1: എന്തിനോ
0: ഈ നാട്യം
1: നോക്കിയോ,
0: ഇതിനിടയിൽ
1: മന്ദഹാസം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് ടി വി കെയ്ക്ക് സി പി ഐ, സി പി ഐ എം, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ കെ എസ് ആർ ടി സിയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ഐ എസ് എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. ഐ പി എല്ലിൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബി ജെ പി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാകക്ഷി യോഗത്തിൽ ബി ജെ പി നിയമസഭാകക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗിക

0: മായി പ്രഖ്യാപിച്ചതായും ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ ബി ജെ പി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ ടി വി കെയ്ക്കായി. പി സി കെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 MLA മാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 MLA മാർ വീതമുള്ള സിപിഐയും സിപിഐഎമ്മും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ടി വി കെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ കാണും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാംമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
0: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ECI നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദ വിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5th സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6th സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു.

0: പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് എൽ പി ജി ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 15,400 ടണ്ണിലധികം വാണിജ്യ എൽ പി ജി വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
1: ഭാരത സർക്കാരിനെ ഈ കോശിഷ് കി അഭി തക് കി കോയി പ്രൈസ് ഇൻക്രീസ് നാ ഹോ ഓർ ഇസ്കേ ലിയെ എക്സൈസ് ഡ്യൂട്ടി ഭി കം കി ഇസ്കേ അലാവ ഓർ ഭി ബഹുത് സാരെ കദം ലിയെ ജൈസെ കി റിഫൈനറീസ് കേ അന്തർ എൽ പി ജി പ്രൊഡക്ഷൻ കോ ഇൻക്രീസ് കർന്ന പി എൻ ജി കണക്ഷൻസ് കോ പ്രമോട്ട് കർന്ന ഹമാരെ ഫർട്ടിലൈസർ പ്ലാന്റ്സ് കോ ഭി ധീരെ ധീരെ ബഢായാ ഗയാ ഓർ അബ് ലഗ്ഭഗ് 98% തക് ഉൻകി സപ്ലൈ എൻഷോർ കി ഗൈ ഹൈ.
0: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ US സുപ്രീം കോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൗരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച 2 ബ്രിട്ടീഷ് പൗരന്മാരിൽ ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK, CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ഉടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ഓ, ഈ വേനൽച്ചൂട് എന്നിട്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
3: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
2: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
3: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI.
2: ഇന്ന് തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
3: TNC അപ്ലൈ.
4: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയെ വിശേഷ സന്ദേശ്.
5: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी.
4: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
6: आकाशवाणी कोड़ीकोड़. യുവവാണി.
7: യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് യുവവാണിയിൽ ആദ്യം CITS പ്രവേശനത്തിന്റെ വിശദവിവരങ്ങൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഷൗക്കത്ത് ഹുസൈൻ കെ, ട്രെയിനിംഗ് ഓഫീസർ, നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട്.
8: നമസ്കാരം. കേരളത്തിലെ തൊഴിലന്വേഷകർക്കും വിദ്യാർത്ഥികൾക്കും ആകാശവാണിയുടെ ഈ സവിശേഷ പരിപാടിയിലേക്ക് സ്വാഗതം.

നമ്മുടെ രാജ്യം നൈപുണ്യ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മികച്ച അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന സുവർണ അവസരമാണ് CITS പരിശീലന പദ്ധതി. നൈപുണ്യ ഇന്ത്യ, വികസിത ഇന്ത്യ. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിൻ്റെ നൈപുണ്യ തലസ്ഥാനം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ബിരുദങ്ങൾ നേടുന്നതിനേക്കാൾ പ്രായോഗികമായ തൊഴിൽ നൈപുണ്യം നേടിയെടുക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്കിൽ ഇന്ത്യ മിഷനിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കളെ സ്വയം പര്യാപ്തരാക്കാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം താൽപ്പര്യമാണ് കാണിക്കുന്നത്. രാജ്യത്തെ ഓരോ യുവാവും ആധുനിക സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടണമെന്നും അതുവഴി അവർ തൊഴിലന്വേഷകർ എന്നതിലുപരി തൊഴിൽദാതാക്കളായി മാറണമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട്. ഈ ലക്ഷ്യത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്ന മികച്ച അധ്യാപകരെ വാർത്തെടുക്കുന്ന പ്രായോഗിക പരിശീലന പദ്ധതിയാണ് CITS. ആർക്കൊക്കെ അപേക്ഷിക്കാം? ITI, ഡിപ്ലോമ, BTech ഉള്ളവർക്കും അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ ഈ കോഴ്സുകൾ കേന്ദ്ര നൈപുണ്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് നടത്തപ്പെടുന്നത്. NSTI കാലിക്കറ്റ്, കോഴിക്കോട്ട് ഗോവിന്ദപുരത്താണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായും 3 ട്രേഡുകളിലാണ് പരിശീലനം നൽകുന്നത്: മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്. 2, NSTI വുമൺ, തിരുവനന്തപുരം. തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനമായും വനിതകൾക്കായുള്ളതാണ്. ഇവിടെ ലഭ്യമായ കോഴ്സുകൾ ഇവയാണ്: ഓഫീസ് മാനേജ്മെൻറ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ, ഡ്രസ് മേക്കിംഗ്, ഇലക്ട്രോണിക്സ് മെക്കാനിക്. ഇനി ഓരോ ട്രേഡിൻ്റെയും പഠന ലക്ഷ്യങ്ങൾ. ഇലക്ട്രീഷ്യൻ: ഈ കോഴ്സിലൂടെ ട്രെയിനികൾക്ക് വൈദ്യുത സർക്യൂട്ടുകൾ, മെഷീൻ വൈൻഡിംഗ്, ഇൻഡസ്ട്രിയൽ പാനൽ വയറിംഗ് എന്നിവയിൽ അഗാധമായ പ്രായോഗിക ജ്ഞാനം ലഭിക്കുന്നു. AC/DC മോട്ടോറുകൾ, ട്രാൻസ്ഫോർമറുകൾ എന്നിവയുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കാനും അവയുടെ തകരാറുകൾ ശാസ്ത്രീയമായി പരിഹരിക്കാനും ഇവർ പ്രാപ്തരാകുന്നു. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് പ്രകാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജോലി ചെയ്യാനും തൊഴിലിടങ്ങളിലെ അപകട സാധ്യതകൾ ഒഴിവാക്കാനുമുള്ള പരിശീലനം ഇതിൻ്റെ ഭാഗമാണ്. കൂടാതെ ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ, സോളാർ പാനലുകൾ എന്നിവയുടെ ഇൻസ്റ്റലേഷനിൽ ആധുനിക രീതികൾ ഇവർ പഠിക്കുന്നു. ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ സങ്കീർണമായ ഇലക്ട്രിക്കൽ ഡയഗ്രാമുകൾ വിദ്യാർത്ഥികൾക്ക് ലളിതമായി പകർന്നു നൽകാനും പ്രായോഗിക ക്ലാസുകൾ ചിട്ടയോടെ നയിക്കാനും ആവശ്യമായ വൈദഗ്ധ്യം ഈ സിലബസ് ഉറപ്പാക്കുന്നു. ഇലക്ട്രോണിക്സ് മെക്കാനിക്: ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ കൺട്രോളറുകൾ, സെൻസറുകൾ എന്നിവയുടെ ആധുനികമായ ഉപയോഗമാണ് ഈ ട്രേഡിൻ്റെ കാതൽ. അത്യാധുനികമായ PCB ഡിസൈനിങ്, എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്നിവയിൽ ട്രെയിനികൾക്ക് പ്രാവീണ്യം ലഭിക്കുന്നു. SMD കമ്പോണന്റുകൾ കൈകാര്യം ചെയ്യാനും ആധുനിക ടെസ്റ്റിംഗ് ഉപകരണങ്ങളായ CRO, DSO എന്നിവ ഉപയോഗിച്ച് സർക്യൂട്ടുകൾ പരിശോധിക്കാനും ഇവർ പഠിക്കുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ തകരാറുകൾ പരിഹരിക്കുന്നതിലെ സൂക്ഷ്മതയും ഗുണനിലവാരവും സിലബസിൽ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, ഓപ്റ്റിക്കൽ ഫൈബർ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ നൽകാനും അവരെ വ്യവസായ ലോകത്തിന് അനുയോജ്യരായ ടെക്നീഷ്യന്മാരാക്കി മാറ്റാനുമുള്ള അധ്യാപന പരിശീലനം ഇവർക്ക് ലഭിക്കുന്നു. 3, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്: ശീതീകരണ സംവിധാനങ്ങളുടെ സങ്കീർണമായ പ്രവർത്തന രീതികളും ഇൻവെർട്ടർ സാങ്കേതിക വിദ്യയും ഇതിൽ വിശദമായി പഠിക്കുന്നു. ഗാർഹിക റെഫ്രിജറേറ്ററുകൾ മുതൽ വ്യവസായശാലകളിലെ ചില്ലർ പ്ലാന്റുകൾ വരെ ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻ്റനൻസ് നടത്താനും ഇവർ പ്രാപ്തരാകുന്നു. പരിസ്ഥിതി സൗഹൃദമായ റെഫ്രിജറൻറ്റുകൾ ഉപയോഗിക്കുന്നതിനും ഓസോൺ പാളിക്ക് ഹാനികരമായ വാതകങ്ങളുടെ ചോർച്ച തടയുന്നതിനുമുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഇതിൻ്റെ ഭാഗമാണ്. എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങളിലെ ലോഡ് കാൽക്കുലേഷൻ, ഗ്യാസ് ചാർജിംഗ് എന്നിവയിൽ ശാസ്ത്രീയമായ അറിവ് ലഭിക്കുന്നു. ഒരു ലാബ് ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഗ്യാസ് വെൽഡിംഗ്, ബ്രേസിംഗ് തുടങ്ങിയ ജോലികൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാനും അവരിൽ ഉത്തരവാദിത്തബോധം വളർത്താനുമുള്ള കഴിവ് ഇവർ നേടിയെടുക്കുന്നു. 4, ഓഫീസ് മാനേജ്മെൻറ്: ആധുനിക

0: ഭാഗികമായ ഒരു ഓഫീസിന്റെ ഭരണപരമായ കാര്യങ്ങൾ കാര്യക്ഷമമായി നിയന്ത്രിക്കാനാണ് ഈ കോഴ്സ് ലക്ഷ്യമിടുന്നത്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, സ്റ്റെനോഗ്രാഫി, ഓഫീസ് ഓട്ടോമേഷൻ, സോഫ്റ്റ്വെയറുകൾ എന്നിവയിൽ ട്രെയിനികൾ പൂർണ്ണ വൈദഗ്ധ്യം നേടുന്നു. ഔദ്യോഗികമായ കത്തുകൾ തയ്യാറാക്കാനും ഫയൽ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ചിട്ടപ്പെടുത്താനും പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യാനും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓഫീസിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ മര്യാദകളും സമയക്രമീകരണവും ഇവർ പഠിക്കുന്നു. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ആവശ്യമായ ലെക്ചറിംഗ് സ്കില്ലുകളും വിദ്യാർത്ഥികളെ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലൂടെ നയിക്കാനുമുള്ള പാഠവും ഈ സിലബസ് പ്രദാനം ചെയ്യുന്നു. 5. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. ഐ ടി ലബോറട്ടറികളുടെ നിയന്ത്രണവും സോഫ്റ്റ്വെയറുകളുടെ പ്രായോഗികമായ അറിവുമാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. വിൻഡോസ്, ലിനക്സ് തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, വിപുലമായ നെറ്റ്വർക്കിംഗ് ക്രമീകരണങ്ങൾ, വെബ് ഡിസൈനിംഗ് എന്നിവയിൽ ഇവർ വൈദഗ്ധ്യം നേടുന്നു. സൈബർ സുരക്ഷ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്നിവയിലെ ആഴത്തിലുള്ള പാഠങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ സാക്ഷരതയും പ്രോഗ്രാമിംഗ് ലോജിക്കും വിദ്യാർത്ഥികളിലേക്ക് ഫലപ്രദമായി എത്തിക്കാനുള്ള പരിശീലനം ഇവർക്ക് ലഭിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ പ്രായോഗിക പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്യാനും ഐ ടി വിപ്ലവത്തിനനുസരിച്ച് വിദ്യാർത്ഥികളുടെ കഴിവുകളെ വികസിപ്പിക്കാനുമുള്ള ശേഷി ഈ സിലബസ് നൽകുന്നു. ഡ്രസ് മേക്കിംഗ്. വസ്ത്ര രൂപകൽപ്പനയിലെ സാങ്കേതികവും സർഗാത്മകവുമായ വശങ്ങളാണ് ഈ കോഴ്സിലൂടെ കൈവരിക്കുന്നത്. പാറ്റേൺ നിർമ്മാണം, ഡ്രേപ്പിംഗ്, തുണികളുടെ സ്വഭാവം തിരിച്ചറിയുക എന്നിവയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഈ കോഴ്സിന്റെ ഭാഗമാണ്. അത്യാധുനിക വ്യാവസായിക തയ്യൽ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനും അവയുടെ അറ്റകുറ്റപ്പണികൾ നടത്താനുമുള്ള പ്രായോഗിക അറിവ് ഇതിൻ്റെ ഭാഗമാണ്. വസ്ത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട കൃത്യമായ അളവുകൾ, ഫിനിഷിംഗ് ക്വാളിറ്റി എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നു. ഫാഷൻ ഇൻഡസ്ട്രിയൽ അധ്യാപകരായി മാറുന്നവർക്ക് ആവശ്യമായ ഡിസൈനിങ് ആശയങ്ങൾ പകർന്നു നൽകാനും വിദ്യാർത്ഥികളിൽ സർഗാത്മകമായ കഴിവുകൾ വളർത്താനുമുള്ള പ്രത്യേക പരിശീലനവും ഇതിലൂടെ ലഭിക്കുന്നു. ഫീസ് ഘടന. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായതിനാൽ വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് ഈ കോഴ്സുകൾക്ക് ഈടാക്കുന്നത്. ജനറൽ OBC വിഭാഗക്കാർക്ക് ഏകദേശം 2,400 രൂപ ഒരു വർഷത്തെ ഫീസ്, SC ST PH EWS വിഭാഗക്കാർക്ക് ഏകദേശം 920 രൂപയും വനിതകളെ ഫീസിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുമുണ്ട്. അപേക്ഷിക്കേണ്ട വിധം. ഈ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം AICET 2026 എന്ന അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ വഴിയാണ്. അവസാന തീയതി 10 മെയ്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.nimionlineadmission.in അല്ലെങ്കിൽ www.nimi.gov.in. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ അവസരം പാഴാക്കരുത്. കൃത്യസമയത്ത് അപേക്ഷകൾ സമർപ്പിച്ച് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്. 9003507204. മറ്റൊരു നമ്പർ 8131849638. നൈപുണ്യമുള്ള ഒരു വികസിത ഭാരതത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.
1: യുവവാണിയിൽ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് CITS പ്രവേശനത്തിന്റെ വിശദ വിവരങ്ങളായിരുന്നു. അവതരിപ്പിച്ചത് ഷൗക്കത്ത് ഹുസൈൻ കെ, ട്രെയിനിംഗ് ഓഫീസർ, നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട്.
2: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയെപ്പറ്റി സംസാരിക്കുന്നു കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സീനിയർ റിസർച്ച് ഫെലോ ആയ അഖില VH.
3: നമസ്കാരം. നമുക്ക് ഇന്ന് ചെറിയൊരു യാത്രയ്ക്ക് പോകാം. നമ്മളുടെ യാത്ര തുടങ്ങുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്നും മോർണിംഗ് റൊട്ടീനിൽ നിന്നും പിന്നെ നമ്മളുടെ ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്നുമാണ്. സോ ടു സ്റ്റാർട്ട് വിത്ത്, നമ്മൾ രാവിലെ എണീച്ചു വരുമ്പോൾ ഒരു ഒട്ടുമിക്ക പേരും 20% കൂടുതൽ AI ഉപയോഗിക്കുന്നതാണ്. രാവിലെ എണീക്കുമ്പോൾ ഫോൺ ഫേസ് അൺലോക്ക് ചെയ്യുന്നു, പിന്നെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോ കറക്ഷൻ കാണുന്നു, പിന്നെ രാവിലെ എണീച്ച് നമ്മൾ വെതർ അപ്ഡേറ്റ് നോക്കുന്നു, പലപ്പോഴും നമ്മൾ യൂട്യൂബ് സജഷൻസ് കാണുന്നു. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാൻ ആദ്യമായി എന്താണ് AI സിമ്പിളായിട്ട് മനസ്സിലാക്കാം. AI എന്ന് പറയുന്നത് മെഷീനിനെ പഠിപ്പിക്കുക എന്നാണ്. മനുഷ്യന്മാർ പഠിക്കുന്നത് പോലെ ഒരു ചെറിയൊരു കുട്ടിക്ക് നമ്മളൊരു മാങ്ങ അല്ലെങ്കിൽ ഒരു ബനാന കാണിച്ച് ഇത് മാങ്ങയാണ് അല്ലെങ്കിൽ ഇത് ബനാനയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു AIക്ക് പഠിപ്പിക്കുന്നത്.

കമ്പ്യൂട്ടറിന് ഈ മാങ്ങ അല്ലെങ്കിൽ ബനാന എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. സോ ഈ ഡാറ്റ കണ്ട് കമ്പ്യൂട്ടർ അതിൽ നിന്ന് കുറേ പാറ്റേൺസ് പഠിക്കും. അത് എങ്ങനെയാണ്, അതിൻ്റെ നിറം എന്താണ്, അതിൻ്റെ സൈസ് എന്താണ്, അതിൻ്റെ കളർ എന്താണ്, ഇതെല്ലാം കമ്പ്യൂട്ടർ ഒരു ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എന്നുള്ളത് പോലെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്നതിനെയാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചതിന് ശേഷം കമ്പ്യൂട്ടറിന് പിന്നെ നമ്മൾ ഒരു ബനാന അല്ലെങ്കിൽ നമ്മളൊരു മാങ്ങ കാണിച്ചു കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ മനസ്സിലാക്കും ദാറ്റ് ഇത് ബനാനയാണ് അല്ലെങ്കിൽ മാങ്ങയാണ്. സോ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ പഠിക്കുന്നത്. ഇതാണ് ബേസിക് ആയിട്ടൊരു മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഐഡിയ. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന പോയിന്റ് പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വേറൊരു വേർഡാണ് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിംഗ് എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാവുന്നത് മെഷീൻ ലേണിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. മെഷീൻ ലേണിംഗിൽ നമ്മളുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് മെഷീൻ ലേണിംഗിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത്. നമ്മളുടെ തലയിലുള്ള ഒരുപാട് ന്യൂറോൺസ് ഉണ്ട് നമ്മളുടെ ബ്രെയിനിൽ. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ ഉള്ള ആ ഒരു സെൻസർ വഴി ഈ എല്ലാ ഇൻഫർമേഷൻ വേവും പാസ് ചെയ്ത് അത് നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോണിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടാണ് റിസീവ് ആവുന്നത്. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ കൺവേർട്ട് ചെയ്ത് പല ന്യൂറോൺസ് വഴി അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു മെഷീൻ ലേണിംഗ് മോഡലും വർക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സെൽസിനെ മിമിക്ക് ചെയ്യാൻ, അതിനെ സിമിലർ ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മോഡലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നിൽ കൂടുതൽ ലെയേഴ്സ്, ഇത് ഒറ്റ സിംഗിൾ ലെയറിലെ കാര്യമാണ് പറഞ്ഞത്, ഇതിൽ ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് ഓഫ് നോഡ്സ് അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന ബ്രെയിൻ സെൽസ് വരുമ്പോൾ അല്ലെങ്കിൽ ന്യൂറോൺസ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് വളരെ സിമ്പിളായിട്ട് മെഷീൻ ലേണിംഗെന്നും ഡീപ്പ് ലേണിംഗും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ചുറ്റുമുള്ള AI, ഇപ്പം നമ്മളുടെ ഒരു ബേസിക് എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ചുറ്റും നമുക്ക് സ്ഥിരം കാണാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കോഴിക്കോടുള്ള ട്രാഫിക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് AI ക്യാമറാസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റൂൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറാസ് ഡിറ്റക്ട് ചെയ്യും. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്? ഇതും ഈ പറയുന്ന മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു ബ്രോഡർ സെൻസിൽ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിസിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഫ്ലഡ് പ്രെഡിക്ഷൻ, പിന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്റേഴ്സ്, നമ്മൾ മലയാളം സ്പീച്ച് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യും. ഇതെല്ലാം ബേസിക് ആയിട്ട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്ത് വരുന്ന AI ടൂൾസാണ്. സോ ടെക്നോളജി നമ്മളുടെ ഇതെല്ലാം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആണ്. ഇതെല്ലാം വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ടെക്നോളജി നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. പലപ്പോഴും ആൾക്കാർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, AI IT എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൾക്കാർക്ക് മാത്രമായിട്ട് കൺഫൈൻഡ് ആണെന്ന്. അല്ല, പലപ്പോഴും ടീച്ചേഴ്സിനെ എടുത്ത് നോക്കിയാൽ ഇപ്പോഴത്തെ ടീച്ചിങ് ഫാക്കൽറ്റീസ് AI ഉപയോഗിച്ച് പേഴ്സണലൈസ് ചെയ്ത നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി AI യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ള ഹോം മേക്കേഴ്സ് ഒരു ബഡ്ജറ്റ് ആപ്പ് യൂസ് ചെയ്ത് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഫാമേഴ്സ് വെതർ അലേർട്ട്സ് റിസീവ് ചെയ്യാൻ, അതിൻ്റെ അപ്ഡേറ്റ്സ് റിസീവ് ചെയ്യാൻ വേണ്ടി ഫാമേഴ്സ് AI യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗ്രാജുവലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AI ഒരു പബ്ലിക് ടെക്നോളജി ആയി മാറിയിട്ടുണ്ട്. സോ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോർട്ട് ഓഫ് ടെക്നോളജി ആയി ഇപ്പോൾ AI. ഇതാണ് നമ്മളെ ഡെയിലി സ്പെക്ട്രം ഓഫ് ആൾക്കാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന AIയുടെ ഐഡിയ. ഇനി നമുക്ക് കരിയർ വൈസ് നോക്കാം. കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ യൂത്തിന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ലൈക്ക് ഹെൽത്ത് കെയർ AI ഉണ്ട്, അഗ്രികൾച്ചറൽ AI ഉണ്ട്, ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്, പിന്നെ മീഡിയ ആൻഡ് ജേർണലിസം വിത്ത് AI ഉണ്ട്, ഡാറ്റ അനട്ടേഷൻ ആൻഡ് മോഡൽ ടെസ്റ്റിംഗ് ഉണ്ട്, പിന്നെ AI എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിൾ AI റൂൾസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഗ്രാജുവലി ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു ഡെഡിക്കേറ്റഡ് കോഴ്സ് പോയി എടുത്ത് പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പം അതിനുവേണ്ടി ഫ്രീ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ലൈക്ക് NPTEL പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കോഴ്സ് ഏരിയയിൽ ഒരുപാട് ഇൻഡിവിജ്വൽ കോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഇൻഡിവിജ്വലി അനലൈസ് ചെയ്യാൻ ഗൂഗിൾ കൊലാബ് പോലെയുള്ള പ്ലാറ്റ്ഫോംസും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ബേസിക് ആയിട്ടുള്ള AIനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് പഠിച്ച് നമ്മൾ തന്നെ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാൻ പോസിബിൾ ആണ്. സോ ആകെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യൂരിയോസിറ്റി മാത്രമാണ്. ഇനി ഇതെല്ലാം അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. അതേപോലെ നമുക്ക് ലെറ്റ്സ് സേ നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് എടുത്ത് നമ്മളോട് പറയുന്നു ലെഫ്റ്റിലേക്കുള്ള റോഡ് എടുക്കാൻ, റൈറ്റിൽ വളരെ ഹെവി ട്രാഫിക് ആണെന്ന് പറയുന്നു. ഇത് AI ആണ്. ഇപ്പം നമ്മളുടെ ഫോണിൽ നമ്മളുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആക്കി തരും, അതും AI ആണ്. ബാങ്കിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ ചെയ്ത് അത് അക്കൗണ്ടിനെ

0: സേവ് ചെയ്യുന്നുണ്ട്, അതും എ ഐ ആണ്. സോ ടെക്നോളജി നമ്മളുടെ കൂടെ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് എ ഫ്രണ്ട് ഫോർ അസ്, നോട്ട് എ ബേസിക് ഇഷ്യൂ. ഇതാണ് എ ഐനെ കുറിച്ച് നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന ഏറ്റവും പോസിറ്റീവ് സൈഡ്.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയെ പറ്റി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സീനിയർ റിസർച്ച് ഫെലോ ആയ അഖില വി എച്ച് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: രോഹിത്തിന്റെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം ഒരു ലളിത ഗാനം.

വളയണിക്കൈകളാൽ ചന്ദനം ചാർത്താൻ അളകങ്ങളൊതുക്കുന്ന

0: ഇന്നത്തെ യുവവാണി ഏവരും ആസ്വദിച്ചെന്നു കരുതുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിട.
1: യുവവാണി സമാപിക്കുന്നു.

ആകാശവാണി 103.6 റിയൽ FM ചലച്ചിത്ര ഗാനങ്ങൾ. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി മിൻമിനി ആലപിച്ച ഗാനം, രചന ബിജു തിരുമല, സംഗീതം S. ബാലകൃഷ്ണൻ.

രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബെമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഈ മാസം 23 ഉച്ചയ്ക്ക് 2 നടക്കും. കഴിഞ്ഞ വർഷം മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയ്ക്ക് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നൽകുന്ന ജീൻ ഹെൻറി ഡ്യൂനന്റ് അവാർഡ് സന്നദ്ധ സംഘടനയായ കേരളീയത്തിന് ലഭിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. പുതുതായി നടപ്പിലാക്കിയ ആദായ നികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ പ്രാരംഭ് 2026 ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫീസ് കേരളത്തിലും ലക്ഷദ്വീപിലും ആരംഭിക്കും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ എറണാകുളത്ത് 3 അറസ്റ്റിൽ. കുന്നത്തുനാട് കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷയുടെ ജയം. ഐ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. ബംഗാളിൽ സുവേന്ദു അധികാരി ബിജെപിയുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് CPI, CPM, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ TVKയ്ക്കായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. 12

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: രവീന്ദ്രം അതീന്ദ്രിയം, രവീന്ദ്ര സംഗീതത്തെ പരിചയപ്പെടുത്തുന്ന ചിത്രീകരണം.
2: രവീന്ദ്രനാഥ ടാഗോർ എന്ന നോബൽ സമ്മാന ജേതാവിന്റെ സർഗജീവിതം സാഹിത്യത്തിന്റെ ചാലുകളിലൂടെ മാത്രം ഒഴുകാൻ വിധിക്കപ്പെട്ട ഒന്നായിരുന്നില്ല. കവിതയുടെയും ചിത്രകലയുടെയും നാടകത്തിന്റെയും നോവലിന്റെയും ചെറുകഥയുടെയും തത്വചിന്തയുടെയും വൈവിധ്യമാർന്ന സമതലങ്ങളിൽ ഒഴുകിപ്പരന്ന ആ സർഗാത്മകത തൊട്ടീറനാക്കിയ മറ്റൊരു പച്ചപ്പാണ് സംഗീതം. സമന്വയത്തിൻ്റെയും ലയ സൗഭാഗ്യത്തിൻ്റെയും ഈ സംഗീതധാരയെ രവീന്ദ്ര സംഗീതം എന്ന പേരിൽ നമുക്ക് കേട്ടറിയാം. കേൾവി ഒരു അതീന്ദ്രിയ അനുഭവമായി നമ്മിൽ നിറയുന്നത് നമുക്ക് അപ്പോൾ തിരിച്ചറിയാം.

മഹാകവിയായി ലോകമറിയുന്ന രവീന്ദ്രനാഥ ടാഗോർ ആവിഷ്കരിച്ച സംഗീത പദ്ധതിയാണ് രവീന്ദ്രസംഗീതം. താൻ രചിച്ച കവിതകൾക്കും ഗീതങ്ങൾക്കും അതാവശ്യപ്പെടുന്ന ഭാവപകർച്ചകൾ നൽകാൻ കഴിയുന്ന ഒരു സംഗീത ശൈലി രൂപപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത ടാഗോർ തിരിച്ചറിയുന്നിടത്താണ് ഈ സംഗീതധാരയുടെ തുടക്കം. ഇന്ത്യയിലെയും വിദേശത്തിലെയും വിവിധ സംഗീത ശൈലികളിലുള്ള നിറഞ്ഞ അവഗാഹം സ്വന്തമായ ഒരു പദ്ധതി രൂപപ്പെടുത്തുന്നതിലേക്ക് ടാഗോറിനെ നയിക്കുന്നിടത്ത് അതിസമ്പന്നമായ ഒരു സംഗീതധാര പിറവിയെടുക്കുകയായി. രവീന്ദ്രസംഗീതം.

പ്രായോഗിക തത്വചിന്തയിലും ആദർശപരമായ ജീവിതവീക്ഷണത്തിലും ഊന്നൽ നൽകിക്കൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിലെ ബുദ്ധിജീവികൾ ആത്മാവിഷ്കാരം നടത്തിയിട്ടുള്ളത്. ഈ നൂറ്റാണ്ട് കണ്ട മഹാനായ കവിയും ചിത്രകാരനും നോവലിസ്റ്റും സർവോപരി തത്വചിന്തകനുമായ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യക്ക് ലഭിച്ച എല്ലാ കാലത്തെയും മികച്ച സംഗീതജ്ഞരിൽ ഒരാളാണ് എന്ന കാര്യം പലർക്കും അറിയില്ല. എന്നാൽ പ്രകൃതിയുടെ ലയവുമായി താതാത്മ്യം പ്രാപിച്ച മഹാനായ സംഗീതകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ബഹുമുഖ പ്രതിഭയായിരുന്ന ടാഗോർ ആധുനിക ഭാരത സംസ്കാരത്തിന് നൽകിയ അമൂല്യ സംഭാവനയാണ് രവീന്ദ്രസംഗീതം. പദങ്ങളുടെയും ശ്രുതിയുടെയും മനോഹരമായ വിന്യാസമാണ് രവീന്ദ്രസംഗീതത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നത്.

ഒരർത്ഥത്തിൽ പാരമ്പര്യ ശബ്ദസംഗീത ശാഖയിൽ തന്നെ ഉൾപ്പെട്ടതാണ് രവീന്ദ്രസംഗീതവും. ശക്തമായ പദതാള ലയ സമന്വയത്തിൻ്റെ വക്താക്കളാണ് ബംഗാളി വൈഷ്ണവ കവികൾ. ടാഗോറും ഈ ശാഖയുടെ ഭാഗമായത് സ്വാഭാവികം മാത്രം. ബംഗാളിൽ പ്രചാരത്തിലിരുന്ന നാടൻ പാട്ടുകളിലും മറ്റും ആകൃഷ്ടനായിരുന്ന ടാഗോർ പതിയെ തന്റെ ശ്രദ്ധ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലേക്കും പാശ്ചാത്യ സംഗീതത്തിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു. ഉത്തരേന്ത്യൻ രാഗങ്ങളെ അവലംബിച്ചുകൊണ്ടും എന്നാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ശാസ്ത്രീയമായ സാങ്കേതികത പാടെ ഒഴിച്ചു നിർത്തിയും ഒരു സംഗീത ശൈലിയെ അദ്ദേഹം സങ്കല്പിച്ചു നോക്കി. തന്റെ കാവ്യരചനകൾക്ക് ഈ സംഗീത ശൈലി ഭാവപരമായ ഒരു ഔന്നത്യം നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം രവീന്ദ്രസംഗീതം എന്ന് പിന്നീട് സംഗീത ലോകം വാഴ്ത്തിയ ഒരു വഴിച്ചാല് വെട്ടിയുണ്ടാക്കുകയായിരുന്നു. നവോത്ഥാനത്തിൻ്റെതായ ഒരു സാമൂഹിക പശ്ചാത്തലം ഈ സംഗീത പന്ഥാവിനെ കൂടുതൽ പ്രസക്തമാക്കി. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ ആലാപനത്തിൻ്റെ ശാസ്ത്രീയതകളെയും കർക്കശമായ ചിട്ടകളെയും പാടെ ഒഴിവാക്കി സംഗീതത്തെ സുഗമവും സ്വതന്ത്രവുമായ വഴികളിലൂടെ ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് ടാഗോർ അളവറ്റ ജനപ്രീതി നേടി. ശാസ്ത്രീയ ജടിലതകൾ ഒഴിവാക്കി എന്നത് മാത്രമായിരുന്നില്ല ജനപ്രീതിയുടെ കാരണം. ഗ്രാമീണമായ നാടൻ ശീലുകളും മണ്ണുമായും മനുഷ്യനുമായും ഇഴുകിച്ചേർന്ന നാടൻ ഈണങ്ങളും രവീന്ദ്രസംഗീതത്തിൽ ഉൾച്ചേർന്നിരുന്നു. സംഗീതത്തെ ശാസ്ത്രീയ നിബന്ധനകളിൽ നിന്ന് വിമോചിപ്പിച്ച് ബാവൽ പോലുള്ള നാടോടി പാട്ടിലേക്ക് വിലയിപ്പിച്ച ലളിതമായ കാവ്യശകലങ്ങളായിരുന്നു രവീന്ദ്രസംഗീതത്തിലൂടെ വങ്കനാട്ടിന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് നാടിൻ്റെ സംഗീതമായി മാറി. കീർത്തൻ, ഭാടിയാലി, ബാവുൽ തുടങ്ങിയ നാടൻ സംഗീതധാരകളിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതധാരയിൽ നിന്നും ഊർജം സ്വീകരിച്ച് വ്യതിരിക്തമായ ഒരു സംഗീത പ്രസ്ഥാനമായി മാറിയ രവീന്ദ്രസംഗീതം പിന്നീട് സ്കോട്ടിഷ് നാടോടി പാട്ടുകളിൽ നിന്നുപോലും നന്മകൾ സ്വീകരിക്കുകയുണ്ടായി. ഏത് നാട്ടിലെ സംഗീത പാരമ്പര്യം സ്വീകരിക്കുമ്പോഴും വരികൾ ആവശ്യപ്പെടുന്ന ഭാവപരമായ ഏകാഗ്രത നിലനിർത്താൻ കഴിഞ്ഞുവെന്നതാണ് രവീന്ദ്രസംഗീതത്തിൻ്റെ മൗലികത.

രവീന്ദ്രസംഗീതത്തിൻ്റെ പ്രമേയ പരിസരങ്ങൾ വൈവിധ്യവും വിസ്തൃതവുമായ ഒന്നായിരുന്നു. വ്യക്തി മനസ്സും സമൂഹ മനസ്സും എന്നുവേണ്ട പ്രകൃതിയുടെ സൂക്ഷ്മമായ ചലന വ്യതിയാനങ്ങൾ വരെ ആ ഗാനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു. പ്രണയ ചിന്തകളാൽ വ്യാകുലമായിരിക്കുന്ന മനസ്സ്, കലാപസന്നദ്ധമാകുന്ന സമൂഹത്തിൻ്റെ തിരയിളക്കങ്ങൾ, പ്രകൃതിയെ നിറച്ചാർത്തണയിക്കുന്ന ഋതുപരിണാമങ്ങൾ, അങ്ങനെ മനുഷ്യന് അന്യമാകാത്ത എന്തും അതിൻ്റെ ഭാവസ്ഫൂർത്തിയോടെ രവീന്ദ്രസംഗീതത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പ്രകൃതി, പ്രകൃതിയുടെ ഭാവപകർച്ചകൾക്കൊപ്പം മാറുന്ന മനുഷ്യപ്രകൃതി, ഇതൊക്കെ രവീന്ദ്രസംഗീതത്തിൻ്റെ പതിവ് പ്രമേയങ്ങളായിരുന്നു.

ഗഹനങ്ങളായ തത്വചിന്തകൾക്കും മനോഹരമായ പ്രകൃതി വർണ്ണനകൾക്കും പുറമെ നിസ്സാരമായ ജീവിത സന്ദർഭങ്ങളെ സരസമായി ആവിഷ്കരിക്കാനും ടാഗോറിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചായ സൽക്കാരത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ രവീന്ദ്രസംഗീതത്തിൽ ആവിഷ്കരിക്കുന്നതിങ്ങനെയാണ്.

രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങൾ രചിക്കുക എന്ന അപൂർവ ഭാഗ്യം ടാഗോറിനെയാണ് തേടിയെത്തിയത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗീതങ്ങൾ രചിച്ചത് ഈ സർഗധനനാണ്. ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനത്തിന്റെ വേരുകൾ രവീന്ദ്ര സംഗീതത്തിന്റെ ഫലഭൂയിഷ്ഠതയിലാണ് തൊട്ടുനിൽക്കുന്നത്.

മനുഷ്യ മനസ്സുമായി വൈകാരിക ബന്ധമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. മനുഷ്യ മനസ്സിൻ്റെ പ്രയാണ പഥങ്ങളിൽ നിന്നും വിഹുലതകളിൽ നിന്നും ഒളിച്ചോട്ടം നടത്താൻ ടാഗോറിന് കഴിയുമായിരുന്നില്ല. നമ്മുടെ കലാരൂപങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെ തുടർന്നുള്ള മനുഷ്യൻ്റെ ഏകാന്തതയെക്കുറിച്ച് ടാഗോർ ബോധവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ എക്ലചല്ലോരെ എന്ന കാവ്യാവിഷ്കാരം ഇതിനുദാഹരണമാണ്.

പരമ്പരാഗത ക്ലാസിക്കൽ സംഗീത സമ്മർദ്ദങ്ങൾക്ക് അതീതമാണെന്നതാണ് രവീന്ദ്രസംഗീതം പ്രചുര പ്രചാരം നേടാൻ കാരണമായത്. അതേസമയം ഇന്ത്യൻ ക്ലാസിക്കൽ രാഗങ്ങളുടെയും താളാത്മകതയുടെയും സമഞ്ജസ സമ്മേളനം രവീന്ദ്രസംഗീതത്തിൽ നമുക്ക് ദർശിക്കാം.

ഇന്ത്യൻ സംഗീത ശാഖയ്ക്ക് നൂതനമായ അർത്ഥതലങ്ങളും സംഭാവനകളും നൽകിയ സംഗീതധാരയാണ് രവീന്ദ്രസംഗീതം. സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും അർത്ഥവത്തും സമഞ്ജസവുമായ സമന്വയമായിരുന്നു നാടിൻ്റെ മിടിപ്പറിഞ്ഞ രവീന്ദ്രസംഗീതം.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയെ വിശേഷ സന്ദേശ്.
2: അഗർ ടൈം മാനേജ്മെന്റ് സീഖ് ലിയെ ഔർ സമയ കാ പ്രൊഡക്ടീവ് യൂസ് സീഖ് ലിയാ തോ ആപ് ദേഖിയേ ആപ് कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ കേൾക്കാം പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം ചിത്രം എത്തി. രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
3: പി ഭാസ്കരന്റെ രചനയ്ക്ക് വി ദക്ഷിണാമൂർത്തിയുടെ നൽകി എസ് ജാനകി ആലപിച്ച ഗാനം ചിത്രം പ്രസാദം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
2: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
1: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: BLDC ഫാനുകൾ 2000 രൂപയിൽ താഴെ.
1: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: TNC അപ്ലൈ.
3: ചിത്രം ഇന്നല്ലെങ്കിൽ നാളെ പാടിയത് യേശുദാസും ജാനകിയും. രചന യൂസഫലി കച്ചേരി, സംഗീതം ശ്യാം.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണും കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
3: വയലാർ രാമവർമ്മയുടെ രചനയ്ക്ക് യേശുദാസ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം തീക്കനൽ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.

0: പല്ലുവേദനയ്ക്ക് പരിഹാരം തേടി കോഴിക്കോട്ടെത്തിയ കൊച്ചുകുട്ടി. കോഴിക്കോട് ആകാശവാണിയിൽ സംസ്കൃതം നാടകം അവതരിപ്പിക്കാനെത്തിയ കോളേജ് കുമാരൻ. സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിലേക്ക് അധ്യാപകനായി കടന്നു വന്ന യുവാവ്. ഇങ്ങനെ പല തലങ്ങളിൽ ചേർന്ന് നിൽക്കുകയാണ് കോഴിക്കോട് നഗരം ഡോക്ടർ സി രാജേന്ദ്രനുമായി. കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം മുൻ അധ്യക്ഷനും കാലടി സംസ്കൃത സർവകലാശാലയിലെ അഡ്ജങ്ക്ട് പ്രൊഫസറുമായ ഡോക്ടർ സി രാജേന്ദ്രൻ.
1: കോഴിക്കോട് നഗരം എനിക്ക് കുട്ടിക്കാലം മുതലേ എൻ്റെ മനസ്സിൽ ഒരു അത്ഭുത നഗരം എന്ന നിലയ്ക്കാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതിനുള്ള കാരണം ആ നഗരത്തിനെ കുറിച്ചിട്ടുള്ള പലതരം എഴുത്തുകാരുടെ അവരുടെ പരിചയപ്പെടുത്തിയിട്ടുള്ള വിധമാണ്. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് സഞ്ജയനെ കുറിച്ചിട്ടാണ്. ഈ നഗരത്തിൽ ആയിട്ട് അഭേദ്യമായ വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സഞ്ജയൻ്റെ സാഹിത്യം. സഞ്ജയൻ എന്ത് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിലൊരു തമാശ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒരിക്കലും എഴുതി കല്ലായി എന്നുള്ളത് പൊടിയായി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വശത്തിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയപ്പോഴൊക്കെ ഈ നഗരം നേരിട്ട് കാണണം എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ മോഹം സാധ്യതായത് വളരെ ചെറുപ്പത്തിലാണ്. അതൊരു വേദനിപ്പിക്കുന്ന ഓർമ്മയായിരുന്നു. ഞാൻ ജനിച്ചത് പട്ടാമ്പിക്കടുത്തുള്ള പെരുമുടിയൂർ എന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്.

അന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ആണ് ആദ്യമായിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നത്. അത് ഒരു പല്ല് പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള വേദനയോട് കൂടിയുള്ളതാണെങ്കിലും വളരെ രസകരമായിട്ടുള്ള ചില ഓർമ്മകൾ. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുക, ഒരു പാസഞ്ചർ ട്രെയിനാണ്, ഷൊർണൂർ കോഴിക്കോട്, അതിൽ കയറുന്നു. ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഒരുപാട് സ്റ്റേഷനുകൾ കടന്നു പോകുന്നു, കടലുണ്ടി, ഫറൂഖ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം ഇവിടെ വലിയൊരു സ്ഥലത്ത് എത്തുകയാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ. നിറച്ച ആളുകൾ, നിറച്ച് തലപ്പാവ് അണിഞ്ഞിട്ടുള്ള പോർട്ടർമാർ, കുതിരവണ്ടികൾ, അന്ന് വേറെ വണ്ടികളൊന്നുമില്ല, അച്ഛൻ്റെ ഒരു കുതിരവണ്ടിയിൽ ഞാനും കൂട്ടിയിട്ട് ബന്ധു വീട്ടിൽ പോയി. എന്നിട്ട് അവിടെ ഒരു പ്രസിദ്ധ ദന്തവൈദ്യൻ്റെ എസ് എം സ്ട്രീറ്റിലാണ്, അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ ചെന്നിട്ട് വലിയ വിധത്തിൽ തരിപ്പിക്കലൊന്നുമില്ലാതെ പല്ലെടുത്തുള്ള എൻ്റെ ദേഷ്യവും വ്യസനവും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛൻ്റെ കുട റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത വൈദ്യുത വിളക്കുകൾ, ട്രെയിന്, ബസ്സുകൾ, ഇങ്ങനെയൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അത് ആ കാലത്ത്. വളരെ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ്. പിന്നീട് കോഴിക്കോട്ടേക്ക് വരേണ്ടി വരുന്നത് നമ്മുടെ ആകാശവാണിയിലേക്ക് വരുമ്പോഴാണ്. ഞാൻ അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇവിടെ റേഡിയോ നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വരും, കുട്ടികളും അധ്യാപകരുടെ നേതൃത്വത്തിൽ. അന്ന് ഇവിടെ മഹാരഥന്മാരുടെ ഒരു നിരയായിരുന്നു ഈ കോഴിക്കോട് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. പി സി കുട്ടികൃഷ്ണൻ, അക്കിത്തം, ഉറൂബ്, കക്കാട്, അതിലേറ്റവും ജൂനിയറായിട്ടുള്ള ആളായിരുന്നു പി പി ശ്രീധരൻ ഉണ്ണി എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിയാട്ടൻ. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചൊരു സംസ്കൃത നാടകം അവതരിപ്പിക്കുമ്പോൾ അവർ വലിയൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ നമ്മളെ നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ അക്കിത്തൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കി, ഉച്ചാരണത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് വളരെ നല്ല വിധത്തിൽ ആണ് ഇത് റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പോൾ പല ആളുകളെയും കൂടെ സ്റ്റേഷനിൽ വെച്ചിട്ട് കാണും, പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ബാലാമണിയമ്മ വരെയാണ്. ബാലാമണിയമ്മ, ഈ കുട്ടികളെ നിങ്ങൾ എവിടുന്ന വരുന്ന, പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് വരുന്ന പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളോട് വർത്തമാനം പറഞ്ഞിരുന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ഈ നഗരത്തിന് ആയിട്ട് അടുക്കുന്നത് 1978 കാലത്താണ്. ഞാൻ തൃശ്ശൂരായിരുന്നു എനിക്ക് ജോലി. അത് നഗരം എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് നഗരങ്ങളുടെ, ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയാം, രണ്ട് നഗരങ്ങളുടെ കഥയാണ്. തൃശ്ശൂരിൽ നിന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് വരുന്നു. കോഴിക്കോട്ട് എത്തിയിട്ടില്ല, വഴിയിലാണ്, തേഞ്ഞിപ്പലത്താണ് താമസിച്ചിരുന്നത്. ഒരു 10-14 വർഷം തേഞ്ഞിപ്പലത്ത് താമസിച്ചിട്ട് 1992 കോഴിക്കോട് വരുന്നതും ഇവിടെ വീട് വയ്ക്കുന്നതും അവിടെ സെറ്റിൽ ചെയ്യുന്നതും. അതിന് പല കാരണങ്ങളുണ്ടാകും, പ്രധാനമായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ജീവിതം തന്നെയാണ്. അപ്പോൾ 78 ഇവിടെ വന്ന സമയത്ത് ഞങ്ങളുടെ പ്രൊഫസർ എം എസ് മേനോൻ, അദ്ദേഹം കോഴിക്കോടാണ് താമസിച്ചിരുന്നത്. അദ്ദേഹമാണെങ്കിൽ കോഴിക്കോടുള്ള എല്ലാ സാംസ്കാരിക പരിപാടികളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സാഹിത്യ സമിതിയിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് എഴുത്തുകാരെ നേരിട്ട് കാണുന്നത്. ഇപ്പോൾ എൻ വി കൃഷ്ണവാര്യർ, എസ് കെ പറ്റക്കാട്, പാലൂർ, വത്സല ടീച്ചർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരെ നേരിട്ട് കാണുകയും ഒക്കെ, ആ അനുഭവമൊക്കെ ഈ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. എസ് കെക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ സമയത്ത് ഈ സാഹിത്യ സമിതി ഒരു അനുമോദന സമ്മേളനം നടത്തി. അതിൽ ഞാനും സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എസ് കെയുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. അദ്ദേഹം ഈ കോഴിക്കോടിൻ്റെ ഒരു ചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിലുള്ള ആ സ്ഥലങ്ങൾ, ആ ഒരു സ്ഥലപുരാണം കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായില്ല. അതിരാണിപ്പാടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സ്കേപ്പുള്ള സ്ഥലവും യഥാർത്ഥ സ്ഥലവും, അത് തമ്മിലുള്ള അകലങ്ങൾ കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുന്നതും ഗൃഹാതുരത്വം ഒക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ തിക്കോടിയൻ വേറൊരു വളരെ പ്രസിദ്ധനായ, അദ്ദേഹം ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. ആകാശവാണിയിൽ ചുട്ട് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല അധികം. പക്ഷേ സാഹിത്യ സമിതിയിൽ അദ്ദേഹം നിരന്തര സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തമാശകൾ, കോഴിക്കോടൻ തമാശകൾ, അദ്ദേഹം ശരിക്കും തിക്കോടിക്കാരനാണ്, പക്ഷെ കോഴിക്കോട് വന്നു ചേർന്നാൽ കോഴിക്കോട്ടുകാരനായി മാറി, കോഴിക്കോടനായി മാറി അദ്ദേഹം എന്നുള്ളതാണ്. പിന്നീട് എനിക്ക് ഈ കോഴിക്കോടിനായിട്ട് അത്ര ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം ഉണ്ടാകുന്ന എം ടി ആയിട്ട് അടുക്കുമ്പോഴാണ്. എം ടി ഒരു തവണ ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊരു പരിപാടിക്ക് കൊണ്ടുപോയി. അതിനുശേഷം വളരെയധികം അടുക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. എം ടി സാഹിത്യ അക്കാഡമി പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ അക്കാഡമിയിലൊരു അംഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു നിത്യ സന്ദർശകനായിട്ട് എനിക്ക് ചെല്ലാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരിക്കലും ആ അവസരം നിഷേധിക്കപ്പെട്ടിരുന്നില്ല. എപ്പോൾ വിളിച്ചാലും അദ്ദേഹം വിളി കേൾക്കും. അപ്പോൾ കോഴിക്കോടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പിന്നീട് എം ടിയുടെ നഗരം. അപ്പോൾ ഒരിക്കലും ഞാൻ പറയേണ്ട, ഈ
എം ടി എന്ന് പറഞ്ഞ ചെല്ല് ഈ നഗരത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ള

ഒരു ഭദ്രദീപം പോലെയാണ്. ആ വിളക്ക് ഒരിക്കലും പൊലിയാതിരിക്കട്ടെ എന്നൊക്കെ ഞാൻ അന്ന് ആശിച്ചിരുന്നു. അതൊക്കെ ഒരു കാലം. അപ്പോൾ എം ടിയുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ സാധിച്ചു. എം ടി എന്ത് വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ലോകം തുറന്നു കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. ഒരു അനാവശ്യ വാക്ക് അദ്ദേഹം പറയില്ല, ആരെയും അനാവശ്യമായിട്ട് അദ്ദേഹം വിമർശിക്കില്ല. അദ്ദേഹത്തിൽ നിന്ന് ഒരു ദാർശനികമായിട്ടുള്ള തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുഭൂതികളെ അദ്ദേഹം മാറ്റി എന്നുള്ളത് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ 92 സ്ഥിരതാമസം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നീട് എൻ്റെ കുടുംബത്തിനൊക്കെ ഇവിടെ പറിച്ചു നട്ടു. എൻ്റെ മക്കളൊക്കെ ഇവിടെയാണ് പഠിച്ചത്. എൻ്റെ ശ്രീമതി പൊതുവെ കോഴിക്കോട്ടുകാരിയാണെങ്കിലും വളരെ കാലം പുറമെയായിരുന്നു. ഈ നഗരത്തിലേക്ക് തിരിച്ചു വരികയാണ് അവർ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. മക്കളിവിടെ ആണ് പഠിച്ചത്. ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലും ആയിട്ടാണ് അവർ പഠിച്ചിരുന്നത്. അവരൊക്കെ മനസ്സിലെ ഒരു മരിപ്പച്ച പോലെ ഈ കോഴിക്കോട് എന്നുള്ള നഗരം അവർ സൂക്ഷിക്കുന്നുണ്ട് വലിയ ഗൃഹാതുരത്വത്തോടു കൂടിയിട്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ, ഈ കോഴിക്കോട് ജീവിതത്തിൽ മറ്റൊന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും ഈ നഗരത്തിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഓർമ്മ കെ സി നാരായണൻ എൻ്റെ അയൽക്കാരനാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നിത്യം സാഹിത്യ സംവാദം നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കോഴിക്കോട് സർവകലാശാലയിൽ വകുപ്പ് അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരുപാട് വിദേശ സർവകലാശാലകളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ വരും. ഇപ്പോൾ ഫ്രാൻസിസ് സിമ്മർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാരീസിൽ നിന്ന്, അതുപോലെ പ്രാഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യാരോസ്ലാവ് വാചക്, അതുപോലെ പോളണ്ടിൽ നിന്ന് ലിഡിയ സുഡിക്ക, സെസറി ഗളേവിച്ച്, ഇങ്ങനെ ഒരുപാട് പേര് ഇവിടേക്ക് വരും. അവരിവിടെ വന്നിട്ട് ഈ നഗരം കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. പക്ഷേ അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഈ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ലല്ലോ ഈ നഗരത്തിനെ എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് വെച്ചു? ഓ, ഇവിടെ നിങ്ങൾ ഈ കനോലിക്കാനാലും ഈ അതുപോലെ കോഴിക്കോട് ബീച്ചൊന്നും ഇങ്ങനെയൊന്നുമല്ല ഉപയോഗിക്കേണ്ടത്. അതൊക്കെ നല്ലതുപോലെ മതിൽ കെട്ടി സംരക്ഷിക്കുകയും ഉല്ലാസയാത്രകൾ നടത്തുക. നിങ്ങളെന്താ ഒരിക്കലും സമുദ്രസ്നാനം ചെയ്യാത്തത്? കാപ്പാട് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞതാണ്. ഒരു റഷ്യൻ പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചത്, എന്താ നിങ്ങളൊന്നും സമുദ്രസ്നാനമൊന്നും ഇല്ലേ, നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെയൊക്കെ സമുദ്രസ്നാനം ചെയ്തിച്ചാൽ ഇവിടെയൊക്കെ മാലിന്യ ജലമാണുള്ളത്, അത് മാറണം. അതിനൊരുപാട് കാലം പിടിക്കുന്ന തോന്നുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവരുടെയൊക്കെ നഗരങ്ങളിൽ ഞാൻ പോയപ്പോൾ, പ്രാഗിൽ പോയപ്പോഴും അതുപോലെ ഇവിടെ ക്രാക്കോ നഗരത്തിലൊക്കെ പോകുമ്പോൾ മനസ്സിലായി എങ്ങനെയാണ് അവർ ഈ ജലാശയങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് ബീച്ചുകൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഒരുപാട് സാധ്യതകളൊരു സ്ഥലമാണിത്. ഇത്രയും അധികം ചരിത്രമൊക്കെ ഉള്ള ഒരു സ്ഥലം വേറെ നമുക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമ്മേളനങ്ങളിൽ അവർക്ക് വരുന്ന, അവർ ഇപ്പോഴും അത്ഭുതം തോന്നും. ഈ ഈസ്റ്റേൺ യൂറോപ്യൻ ഒരു കൗൺസിലുണ്ട്, അക്കാഡമിക് ഇതിനുണ്ട്, അതിൽ കാലിക്കറ്റ് ഒരു പ്രത്യേക എൻട്രി തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കോഴിക്കോടെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു വിശ്വപ്രസിദ്ധമായിട്ടുള്ളൊരു നഗരമാണെന്നുള്ളത് കൂടി ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. മലേഷ്യയിൽ പോയ സമയത്ത് കോഴിക്കോട് നഗരത്തിനെ കുറിച്ചിട്ട് അവിടെ ഇങ്ങനെ കാലിക്കറ്റ്, അവർ പണ്ട് കലിക്കൂത്ത് തന്നെയാണ് പറഞ്ഞിരുന്നത് അറബികൾ. പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചൈനയിൽ നിന്നൊരു ഡോക്ടർ ഇവിടെ സംസ്കൃതം പഠിക്കാൻ വന്നിരുന്നു, ലിയു യിങ്ഹുവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഈ ഒളിമ്പിക്സൊക്കെ വന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ബെയ്ജിംഗ് എന്ന് പറഞ്ഞ് ഒരു ലേഖനമൊക്കെ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. അന്ന് ഇവിടെ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു തവണ കോഴിക്കോട് സർവകലാശാലയിൽ ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ പണ്ട് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഓട്ടമൊക്കാലെന്ന് പറഞ്ഞൊരു നാണ്യം ഉണ്ടായിരുന്നു നടുവിൽ തുളഞ്ഞിട്ട്. അതുപോലൊരു നാണ്യം കണ്ടപ്പോൾ ഇയാൾക്ക് ആകെ അത്ഭുതമായി. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, സർ, ഇത് ഞങ്ങളുടെ ചക്രവർത്തിയുടെ നാണ്യമാണ്, ഇതെങ്ങനെ അവിടെ വന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഗവേഷണം ചെയ്യാൻ അയാളോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അയാൾ അത് ഗവേഷണം ചെയ്തപ്പോൾ, അത് 16 മറ്റോ ചൈന ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കമ്മട്ടത്തിൽ അടിച്ചിട്ടുള്ള നാണ്യമാണ്, അതാണ് ഈ കോഴിക്കോടുള്ളത് എന്നുള്ളത് അയാൾ കണ്ടെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഹിന്ദുവിലെ ലേഖനം എഴുതാമെന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കേണ്ടേ വളരെ പ്രാധാന്യത്തോടു കൂടി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു കോസ്മോപോളിറ്റൻ നഗരമാണെന്നുള്ളതാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഇവിടെ ഉണ്ട്. യമനിൽ നിന്നൊക്കെ വന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ പല പല പോർച്ചുഗീസിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നുള്ള ഒരു ഫ്രഞ്ചുകാർ, ഇങ്ങനെ പല പല പ്രദേശങ്ങളിൽ നിന്ന് ചൈനക്കാർ, ചൈന തെരുവ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ എസ് എം സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുമ്പോൾ ഈ നഗരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തൊക്കെയോ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ ചൈനീസ് സുഹൃത്ത് പറഞ്ഞത്, ഇവിടെ ഇവിടെ ഒരു പേടകമുണ്ടെന്നാണ് രേഖകൾ പറഞ്ഞത്, അത് നമുക്ക് നോക്കിയെടുക്കണം എന്നൊക്കെ അദ്ദേഹം പണ്ട് പറയേണ്ടായി. അപ്പോൾ അത് നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ആ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചിട്ടൊക്കെ

0: പുറമേനിന്ന് വന്നുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് പലരും നമ്മളെ രസിപ്പിക്കുന്നതാണ്. ഉദ്ദണ്ഡ ശാസ്ത്രി എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതുണ്ടായിരുന്നു. അദ്ദേഹം സാമൂതിരിയുടെ ആസ്ഥാന വിദ്വാനായിരുന്നു. അദ്ദേഹം ഈ നഗരത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ സമുദ്രം തൻ്റെ മകളായുള്ള ലക്ഷ്മീദേവി ഇവിടെ സ്ഥിരതാമസമായതുകൊണ്ട് അവൾക്ക് ഉള്ള സമ്മാനങ്ങളുമായിട്ട് പത്തേമാരികളിൽ ഇവിടെ അവളെ കാത്തു നിൽക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ ശരിയാണ്. കാരണം വിദേശങ്ങളിൽ നിന്നൊക്കെയുള്ള സാമഗ്രികളുമായിട്ട് പത്തേമാരികൾ ഈ നഗരത്തിൻ്റെ സമൃദ്ധി വർദ്ധിപ്പിക്കുമാർ പണ്ട് ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നു. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പോർച്ചുഗീസ് എപ്പിക് കാവ്യമായിട്ടുള്ള ലൂസിഡസ് എന്നുള്ള കാവ്യത്തിൽ, അതൊരു ചരിത്ര കാവ്യമാണ്, അതിൽ വലിയൊരു അധ്യായം ഈ കോഴിക്കോട് നഗരത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അത്ര വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഈ നഗരത്തിൽ നിന്നാണ് എസ് കെ പൊറ്റക്കാട് ലോകസഞ്ചാരം ചെയ്ത് മടങ്ങിയെത്തത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നു കോഴിക്കോടുകാരെ എവിടെ പോയി കഴിഞ്ഞാലും വീണ്ടും അവസാനം കോഴിക്കോട് തന്നെ വന്നു ചേരും. അങ്ങനെ അവരെ പിടിച്ചു വലിക്കുന്ന ഒരു കാന്തിക ശക്തി ഈ നഗരത്തിനുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എൻ്റെ ഒരു രണ്ടാം വീട് ആയി തീർന്ന ഈ നഗരത്തിനോടുള്ള എൻ്റെ നന്ദി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്.
1: ഹൃദയത്തിൽ ഒരിടം നൽകിയ തൻ്റെ പ്രിയ നഗരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം മുൻ അധ്യക്ഷനും കാലടി സംസ്കൃത സർവകലാശാലയിലെ അഡ്ജങ്ക്ട് പ്രൊഫസറുമായ ഡോക്ടർ സി രാജേന്ദ്രൻ. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്.
2: പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവ്വം.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: ആകാശവാണി 103.6 റിയൽ FM. ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം ചിത്രം അഭിമന്യു. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: കൈതപ്രത്തിന്റെ രചനയ്ക്ക് മോഹൻ സിത്താര ഈണം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം മഴവില്ല്.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി സ്വർണലത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഹൈവേ.

പ്രിയം എന്ന ചിത്രത്തിന് വേണ്ടി മാസ്റ്റർ സുബിൻ ഇഗ്നീഷ്യസും കുമാരി നൈനയും ആലപിച്ച ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിൻ്റെ സംഗീതം.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ബംഗാളിൽ സുവേന്ദു അധികാരി ബിജെപിയുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് CPI, CPM, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ TVK. റെയിൽവേ സുരക്ഷയും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് ഉത്തരേന്ത്യൻ റെയിൽവേ പാതകളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് എന്ന ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയെന്ന് ഉദ്യോഗസ്ഥരെയും സൈനികരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം K. സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അശോകൻ ചെരുവിലും രാജിവെച്ചു. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചു. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ മൂന്നാമത്തെ ബ്രിട്ടീഷ് പൗരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻഡ കുൻഹ ദ്വീപിലാണ്. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള നാടക റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെയാണ് 9 ദിവസം നീളുന്ന നാടകോത്സവം. ISL ഫുട്ബോളിൽ ഒഡീഷ 1-2 2 ഗോളുകൾക്ക് സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 143 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: രഞ്ജിനി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി, 9400224440. ഇന്നത്തെ രഞ്ജിനിയിൽ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കണ്ണഞ്ചേരി തളിയാടത്ത് നിന്ന് കൃഷ്ണൻ, റോമിള, ജെനി കൃഷ്ണൻ, അശ്വിനി കൃഷ്ണൻ, ഇഹ എന്നിവർ. ചിത്രം തമ്മിൽ തമ്മിൽ. പാടിയത് യേശുദാസും ലതികയും. പൂവച്ചൽ ഖാദറിൻ്റെ രചനയ്ക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

അരഞ്ഞാണം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ ജെ ജോയ്. രഞ്ജിനിയിൽ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു. മാത്തോട്ടത്തിൽ നിന്ന് സിദ്ധസാഗർ.

ചാറ്റാനിക്കരാമ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസും പി സുശീലയും. രചന ഭരണികാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വട്ടക്കിണറിൽ നിന്ന് ശ്യാമള, വിമല, പ്രസന്ന എന്നിവർ.

കാട്ടിൽപീടികയിൽ നിന്നും ദീപ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം നാടോടി, പാടിയത് എം ജി ശ്രീകുമാർ, മിൻമിനി, ആൻഡോ, അലക്സ് എന്നിവർ. രചന ONB കുറുപ്പ്, സംഗീതം SP വെങ്കിടേഷ്.

യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം തൂവൽ കൊട്ടാരം. രചന കൈതപ്രം. സംഗീതം ജോൺസൺ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തിരുവനന്തപുരത്തു നിന്ന് രമ്യ.

രഞ്ജിനിയിൽ ഇനി പുളപ്പൊയ്കയിൽ നിന്ന് ബിനു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം കുടുംബവിശേഷം, പാടിയത് യേശുദാസ്. രചന ബിജു തിരുമല, സംഗീതം ജോൺസൺ.

ചാത്തമംഗലത്ത് നിന്ന് അസ്മിയ ശ്രീജിൻ, വേദലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം അഭിലാഷം. രചന ഷറഫു. ഈണ നൽകി പാടിയിരിക്കുന്നത് ശ്രീഹരി കെ നായർ.

ശ്രീനിലയത്തിൽ നിന്ന് രമ്യ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രകാന്തം, പാടിയത് പി ജയചന്ദ്രൻ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ.

രഞ്ജിനിയിൽ ഇനി, മാനാരിയിൽ നിന്ന് വിപിൻ, മഞ്ജു, ഭദ്ര എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം പാഥേയം, പാടിയ ദേശുദാസും ചിത്രയും. രചന കൈതപ്രം, സംഗീതം ബോംബെ രവി.

രഞ്ജിനിലിനെ ജാനകി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ, രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തിരുവണ്ണൂരിൽ നിന്ന് വേദാത്മിക.

വയലാർ ശരശ്ചന്ദ്രവർമ്മയുടെ രചനയ്ക്ക് വിദ്യാസാഗർ ഈണം നൽകി എം ജി ശ്രീകുമാറും ശ്രേയാ ഘോഷലും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നീലത്താമര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുണ്ടുപറമ്പിൽ നിന്ന് ബൈജു, ശ്രീജ എന്നിവർ.